0: പ്രിയ ശ്രോതാക്കളെ, ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിമധുരം പൂർണ്ണമാകുന്നു.
1: ആകാശവാണി സംഗീത സരണി വയലിൻ പാഠം പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് പി വി അതുൽ കൃഷ്ണ. സാരംഗ മൽഹാര രാഗത്തിൽ ശ്രീ മഹാബലഗിരി നിവാസിനി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ആദിതാളം.

0: നമസ്കാരം സർ.
1: നമസ്തേ. സംഗീത സരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്ന കീർത്തനം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ശ്രീ മഹാബല ഗിരിനിവാസിനി എന്ന ദേവീസ്തുതി കൃതിയാണ്. ഈ കൃതിയുടെ രാഗത്തിൻ്റെ പേര് സാരംഗ മൽഹാർ എന്നാണ്. ഈ സാരംഗ മൽഹാർ എന്ന രാഗം കണ്ടുപിടിച്ചത് ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ തന്നെയാണ്. പൗരാണിക കാലത്തിൽ തന്നെ ഈ രാഗം പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും കർണാടക സംഗീത ലോകത്തിലേക്ക് പരിചയപ്പെടുത്തിയത് ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതരാണ്. ഇത് 29-ാമത്തെ മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൽ ജന്യമാണ്. ആദിതാളം 2 മാത്ര കഴിഞ്ഞാണ് എടുപ്പ്. ആരോഹണം അവരോഹണം ഞാൻ ആദ്യം പാടാം, കേട്ട് വായിക്കൂ.

സ്വരസ്ഥാനങ്ങൾ ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമെ ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകലി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. ഷാഡവ ഷാഡവരാഗമാണ്. ആരോഹണത്തിൽ ആറ് സ്വരം, അവരോഹണത്തിൽ ആറ് സ്വരം. ഗാന്ധാരം വർജ്യം ഈ രാഗത്തിൽ. ഹരികേശനെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കണ്ടുപിടിച്ച ഈ രാഗത്തിൽ ധാരാളം കൃതികൾ മറ്റു വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടില്ല. ആയതിനാൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി മാത്രമേ പ്രചാരത്തിലുള്ളൂ. സാഹിത്യം ഞാൻ പറയാം, അത് എഴുതിയെടുക്കും.

0: ശരി.
1: ശ്രീ മഹാബല.
0: ശ്രീ മഹാബല.
1: ശ്രീ മഹാബല.
0: ശ്രീ മഹാബല.
1: ഗിരിനിവാസിനി.
0: ഗിരിനിവാസിനി.
1: ശ്രുതജന.
0: ശ്രുതജന.
1: പരിപാലിനി.
0: പരിപാലിനി.
1: ശ്രീ മഹാബല.
0: ശ്രീ മഹാബല.
1: ഇതാണ് പല്ലവി സാഹിത്യം.
0: ശരി.
1: അനുപല്ലവി. സാമജവരദ.
0: സാമജവരദ.
1: സഹജാതേ.
0: സഹജാതേ.
1: സോമവദനെ.
0: സോമവദനെ.
1: സുന്ദരരതനെ.
0: സുന്ദരരതനെ.
1: ഇതാണ് അനുപല്ലവി.
0: ശരി സർ.
1: ചരണം. ശാരദചന്ദ്ര.
0: ശാരദചന്ദ്ര.
1: സമവദനെ.
0: സമവദനെ.
1: അംബ.
0: അംബ.
1: സാമജഗമനെ.
0: സാമജഗമനെ.
1: സാധു സന്ത്രാണേ.
0: സാധു സന്ത്രാണേ.
1: സാരസാക്ഷി.
0: സാരസാക്ഷി.
1: ഹരികേശ മനോഹരി.
0: ഹരികേശ മനോഹരി.
1: സലഹൗ തായേ.
0: സര
1: സലഹൗ സലാണ് സലഹൗ തായേ.
0: സലഹൗ തായ്.
1: ശ്രീ ചാമുണ്ടേശ്വരി.
0: ശ്രീ ചാമുണ്ഡേശ്വരി.
1: സന്ദേശം. ശ്രീ മഹാബല ഗിരിനിവാസിനി, അതായത് ചാമുണ്ഡേശ്വരി ദേവി, പർവ്വതത്തിൽ വസിക്കുന്ന ചാമുണ്ഡേശ്വരി, ശരത്കാല ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള ദേവി, ഹരികേശ മനോഹരി. എന്തെന്ന് വെച്ചാൽ, ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതരുടെ ഗ്രാമമായ ഹരികേശ നെല്ലൂർ എന്ന ഗ്രാമത്തെ സ്മരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുദ്ര. ഹരികേശത്തിൽ മനോഹരമായിട്ട് വിലസിയിടുന്ന ചാമുണ്ഡേശ്വരി എന്നെ രക്ഷിച്ചാലും, എന്നെ രക്ഷിച്ചാൽ മാത്രമല്ല ശ്രുതജന പാലിനി, എല്ലാവരെയും, അതായത് ദേവിയെ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവരെയെല്ലാം രക്ഷിക്കുന്ന ചാമുണ്ഡേശ്വരി എന്നാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നത്. പല്ലവിസ്വരം പാടാം, അതിനുശേഷം സാഹിത്യവും പാടാം. ഒന്നാമത്തെ സംഗതി, രണ്ട് മാത്രം കഴിഞ്ഞാണ് വരുന്നത്.
0: ശരി.

0: ശരി സർ.
1: എഴുതിയല്ലോ അല്ലേ. അടുത്തത് അഞ്ചാമത്തെ സംഗതി. പദനി സരി സസാനി നീദ ദപ പമരിമ
0: പദനി സരി സസാനി നീദ ദപ പമരിമ.
1: അവിടെ മനസ്സിലായോ?

0: മനസ്സിലായോ? പല്ലവി മനസ്സിലായോ?
1: മനസ്സിലായി സാർ.
0: പല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ശരി സാർ.
2: ഇതുവരെ

സംഗീത സരണി വയലിൻ പാഠം ആദ്യ ഭാഗം പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് പി വി അതുൽകൃഷ്ണ. സംഗീത സരണി സമാപിച്ചു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കളിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, സംഗീതം കൈതപ്രം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി നമുക്ക് മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ സംഗീതം രവി ബോംബെ.

ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഈ ഗാനം പാടിയത് ഹരിചരൺ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഉത്തമൻ, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി നമുക്ക് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: आकाशवाणी।
1: നേർവഴി
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് സജീവ് കെ ആണ്. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
4: പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. ഒരു 10 വർഷത്തോളം ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. അന്ന് ചെറിയ കാഴ്ച ഉണ്ടായിരുന്നു കണ്ണ്. അപ്പൊ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. കൊച്ചിലെ കാഴ്ചക്കുറവ് ഒരു കണ്ണിന് ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. 7-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളു. അതിനിടയ്ക്ക് വെച്ച് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എങ്കിലും 7-ാം ക്ലാസ് പഠിത്തം നിർത്തിയിട്ട് പിന്നെ പെയിന്റിങ്ങിന്റെ പണിയായിട്ട് പോയി. പെയിന്റിങ്ങിന്റെ പണി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച അങ്ങ് പോയി. അങ്ങനെ കുറെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ണ് പിന്നെടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ണാണ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടും 1 വർഷത്തോളം പിന്നെയും പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി. പോയിക്കൊണ്ടിരുന്നപ്പോൾ വലത് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു വട്ടം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. അവര് കണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലേസറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് നിലവിൽ.
3: ട്രീറ്റ്മെന്റ്
4: എടുത്തോണ്ടിരിക്കുകയാണ്. 2 മാസം 2 മാസം കൂടുമ്പോൾ പോകും തമിഴ്നാട്ടില്.
3: വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: വീട്ടില് വൈഫും 2 മക്കളുമാണ്.
3: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
4: മൂത്തവൻ +1, ഇളയാള് 9-ാം ക്ലാസ്സിൽ.
3: 2 ആൺകുട്ടികളാണ്?
4: 2 ആൺകുട്ടികളാണ്. മൂത്തവന് ക്ലാസ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ബിസിനസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത്. അകന്നിപ്പോ ലോട്ടറി വിറ്റാൽ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. ലോട്ടറി വിൽപ്പനയിൽ ഇപ്പോ ഞാൻ 130 ടിക്കറ്റാണ് ഡെയിലി വിൽക്കുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു 190 രൂപ ലാഭമായിട്ട് കിട്ടും. പ്രൈസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കിട്ടും, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടം നേരത്തെ ഉള്ള അത്രയും ഒരു കച്ചവടം ഇല്ല. പണ്ട് 40 രൂപ ആയിരുന്ന സമയത്ത് കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്.
3: വൈഫിന് ജോലിയുണ്ടോ?
4: ഇല്ല, വൈഫിന് ജോലിയില്ല. തൊഴിലുറപ്പിന് പോവായിരുന്നു. വൈഫ് 2 വർഷമായിട്ട് ഒന്നും പോകാൻ പറ്റാതെ വീട്ടിലൊരു അവശ്യ നിലയിലേക്ക് കിടപ്പാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ശരിയല്ല. നട്ടലിന് പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ടില്ല. ഇതുവരെയും ഡോക്ടർ പറയുന്ന പല്ലേ ആവുള്ളെന്നാണ് പറയുന്നത്. ഇതുവരെയും നല്ല ഇതായിട്ടില്ല.
3: കുട്ടികൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തന്നെയേ ചെയ്യോ?
4: ഇപ്പോഴും കാര്യങ്ങൾ അവരും ഞാനും കൂടെ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം വളരെ ബുദ്ധിമുട്ടിലുള്ള ആളാണ് ഞാൻ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല. നേരത്തെ ഒക്കെ വെളിയിലായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലായോണ്ട്
3: അവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
4: പറ്റുന്നില്ല. പിന്നെ എന്റെ അപ്പച്ചിയാണ് എനിക്ക് ശരിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛന്റെ ഇളയ
3: സഹോദരി.
4: ഇളയ സഹോദരി അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറെ കാര്യം അപ്പച്ചിയുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. പിന്നെ 2-ാമത്തപ്പച്ചിയിലൊക്കെ പറഞ്ഞ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ആണ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും അങ്ങനെ പോവാണ്.
3: വൈഫിനെ ഇപ്പം സുഖമില്ലാന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ടോ?
4: ഇനി ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഹീ ഹോൾ സർജറിയാണ് ചെയ്തത്. അതിൽ റെഡി ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം എല്ലാം റെഡി ആയിട്ടില്ല. സർജറി വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ ഉടനെ എന്തായാലും പറ്റൂലെന്നുള്ള ഇതിൽ പോവാണ്.
3: ഇനി മുന്നോട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
4: വേറെ ഒന്നിനും പറ്റില്ല മേഡം. വേറെ ഞാൻ ഇളയ്ക്കുന്ന കസേര വരിയാനായിട്ട് ശ്രമിച്ചു നോക്കി ഇപ്പോഴും അടുത്ത കാലമായിട്ട്. പക്ഷെ അതിന് 1 ആഴ്ച പോയപ്പോഴും നമ്മളെ വീട്ടിലെ താളമാകെ തെറ്റി.
3: വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ
4: പറ്റാതായി. അങ്ങനെ പിന്നെ അത് നിർത്തി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കസേര വരിച്ചില്. 6 മാസമെങ്കിലും അതിന്റെ കൂടെ നിന്നാലേ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ എനിക്ക് വീട്ടിലെ ഡെയിലി ഉള്ള കാര്യങ്ങൾ കുഴയും. അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നും ഇപ്പൊ ലോട്ടറിയിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാണ്.
3: ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി പോണെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകും?
4: ഞാൻ 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
3: രാവിലെ പോകണം അല്ലേ?
4: രാവിലെ പോകണം. നമ്മള് സമയം എന്ന് പറയാൻ 3 മണി വരെയാണ്. 3 മണിക്കാകുമ്പോൾ വെച്ച് അന്നത്തെ ടിക്കറ്റ് വിറ്റ് തീർക്കണം.
3: 30 ടിക്കറ്റാണ്
4: എടുക്കുന്നത്. നേരത്തെ 50 ടിക്കറ്റ്

0: എടുക്കുമായിരുന്നു ഈ 40 രൂപയായിരുന്ന സമയത്ത്. അപ്പോൾ അന്ന് വിൽക്കുമായിരുന്നു, ഇപ്പോൾ പാടാണ്, വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നുള്ള ഒറ്റ വരുമാനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ അങ്ങനെ?
0: ഗവൺമെന്റിന്റെ ഭാഗത്ത് പെൻഷൻ ഉണ്ട്, ആ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ട് പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പെൻഷൻ സർക്കാർ കൂട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്.
1: ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത്?
0: 2000.
1: പക്ഷേ എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്കും എല്ലാത്തിനും വില എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെൻഷൻ എമൗണ്ട്
0: കൂട്ടിയാൽ നമ്മളെ പോലെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഒരു ഉപകാരമായ പെൻഷൻ. നേരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്, എല്ലാ പെൻഷനും കൂടെ ഏകീകരിച്ചുകൊണ്ട് അത് നമുക്ക് കുറഞ്ഞു.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പരിപാടിയൊക്കെ കേട്ടിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരുമെന്ന് കരുതാം. ദിവ്യാംഗ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പെൻഷൻ എമൗണ്ട് കൂട്ടിയാൽ അത്രയും സഹായം ആവും.
0: അതെ അതെ, ആ പെൻഷൻ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സഹായം ആവും.
1: സ്വയം തൊഴിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും?
0: ശ്രമിച്ചിട്ടുണ്ട് മാഡം, ഇതുവരെയ്ക്കും നടന്നിട്ടില്ല.
1: എന്തായിരുന്നു ശ്രമിച്ചു നോക്കിയത്?
0: വീട്ടിൽ വല്ല ഈ ചന്ദനത്തിരി കൊണ്ട് അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നു.
1: ചെയ്ത് നോക്കിയോ അതോ പ്ലാൻ?
0: നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫലവത്തായില്ല. എല്ലാരും കമ്പനി തിരികളൊക്കെയാണ് എടുക്കാൻ നോക്കുന്നത്.
1: കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ കവറുകളും എല്ലാം
0: കടക്കാരൊക്കെ അങ്ങനെ എടുക്കുള്ളൂ, നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അത് വലിയ പാടാണ്.
1: സംഘടനാപരമായിട്ട് ഇപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലുള്ള സംഘടനകളുണ്ടല്ലോ.
0: കെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു 30 പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കേണ്ട ആ ഒരു ചുമതല എല്ലാ തലങ്ങളിൽ നിന്നും വേണം അല്ലേ?
0: എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോട്ടറി തൊഴിലാണ് ഇപ്പോഴത്തെ തൊഴിൽ, പക്ഷെ അതിൽ മുന്നോട്ട് പോയി ലോട്ടറിക്ക് എന്തെങ്കിലും ഒരു വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂട്ടിത്തരുകയോ ഒക്കെ ചെയ്താൽ ഇപ്പൊ 6 രൂപയാണ് നമുക്ക് ഒരു ടിക്കറ്റ് വിറ്റാ കിട്ടുന്നത്. നേരത്തെ അതല്ലായിരുന്നു, അതിൽ കൂടുതൽ 8 രൂപ കിട്ടുമായിരുന്നു, അതിന് 6 രൂപയാക്കി പിന്നെ കമ്മീഷൻ കുറച്ച്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 10-300 രൂപയൊക്കെ കിട്ടുമായിരുന്നു ഡെയിലി, അങ്ങനെ അതും പെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അതിൽ ലോട്ടറിയിൽ ഒരു ഘടന മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി വിൽക്കുകയും ചെയ്യും, നമുക്കൊരു നേട്ടമായന അതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു.
1: അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ?
0: പഠനമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണിന് കാഴ്ച ഇല്ലാത്തവിടെ മക്കൾക്ക് നേരത്തെ 5000 രൂപയായിരുന്നു, ഇനിയിപ്പോൾ +1 ആയതുകൊണ്ട് 7500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വരെ 5000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുമായിരുന്നു വർഷത്തിൽ. ഭിന്നശേഷി കോർപ്പറേഷൻ അവരെ ഇതിലാണ് തരുന്നത്, സാമൂഹിക നീതി വകുപ്പ്.
1: ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് നാലങ്കോട് വഞ്ചൂർ എന്ന് പറയും, വഞ്ചൂർ സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു, പിന്നീട് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യത്തിൽ പറ്റാതായി. കാരണം അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, അച്ഛന് അസുഖം ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പറ്റാതായിപ്പോയി. പിന്നെ ഈ കണ്ണിന് കാഴ്ച ഇങ്ങ് കുറഞ്ഞ് വന്നുകൊണ്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് അന്നത് പറ്റാതെ വന്നു പോയി, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
1: സാധാരണ സ്കൂളിൽ?
0: ആ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കറിയില്ല, ഞാൻ വിളയിൻ്റെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു, നമുക്കറിയില്ലായിരുന്നു വിളയിൻ്റെ സ്കൂളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അന്നറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ 51 വയസ്സായി, ഒന്നിൽ ചേർക്കുന്നതിന് 51ലാണ്. അപ്പൊ അന്ന് ഞാൻ അവളെ
1: സ്കൂളുകൾ ഉണ്ടെന്ന് അറിയില്ല. 7ാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നീട് പെയിന്റിംഗ് ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നത്?
0: അല്ല, പെയിന്റിംഗ് ജോലിക്ക് മുമ്പായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെയിൽ എന്നെ ഒരു ബന്ധു കൊണ്ടുപോയി, ടയറിന്റെ പണിക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാഴ്ച ഫുള്ളായിട്ട് പോയത്, അങ്ങ് കുറഞ്ഞു പോയത് കണ്ണിന്റെ. അന്നും കുറവായിരുന്നു, പക്ഷേ അവിടെ വെച്ചെന്ന് കഠിനമായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു, രാത്രിയും പകലും ഒക്കെ. പുള്ളി പറഞ്ഞ രീതിയിലൊന്നുമല്ല അവിടെ ചെന്നിട്ട് പണി ചെയ്യേണ്ടി വന്നു.
1: എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
0: ടയർ പഞ്ചർ ഫിറ്റിംഗ്, വലിയ ലോറികളിലെ ബസ്സുകളിലേക്ക് ടയർ പഞ്ചർ ഫിറ്റിംഗ് ആയിട്ട് ആണ് കൊണ്ടുപോകുന്നത്.
1: കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വന്നു,
0: ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വേണ്ടി വന്നു, രാത്രിയും പകലും ഒക്കെ ജോലി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 3 വർഷം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ, പക്ഷെ നിന്നതിൽ എന്റെ മൊത്തം ലൈഫ് സ്പോയിലായി പോയി.
1: തിരിച്ചു വന്നിട്ട് വന്ന ശേഷമാണോ പെയിന്റിംഗ് ജോലി?
0: പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് പെയിന്റിംഗ് ജോലിക്ക് പോയത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കാഴ്ച കിട്ടിയതിന് ശേഷമാണ് പിന്നെ പെയിന്റിംഗ് ജോലിക്ക് പോയത്. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് 2 കണ്ണിനുമായിട്ട്, കൊച്ചിലേ തൊട്ട് തുടങ്ങിയതാണ്.
1: പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അത്തരത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി പൈസ കുറച്ചും കൂടി ലോട്ടറിയേക്കാൾ കിട്ടില്ല ആ ജോലിയിൽ?
0: പൈസ കുറച്ച് കിട്ടും. ഞാൻ പോകുന്ന സമയത്ത് അന്ന് 800 രൂപയൊക്കെ ഉള്ളായിരുന്നു. ആദ്യം പോകുമ്പോഴെനിക്ക് 300 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, പിന്നെ അത് കൂടി കൂടി 800 രൂപ വരെ ആയപ്പോൾ മതിയാക്കേണ്ടി വന്നു.
1: ഇപ്പൊ പിന്നെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് കുറച്ചുകൂടി പറ്റുന്ന അല്ലെ എല്ലാ കാര്യം മാനേജ് ചെയ്യാൻ?
0: ലോട്ടറിയെ പറ്റുള്ളൂ, വേറെ ഒന്നിനും ഇപ്പൊ ഒരു കടയിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അവിടുത്തെ സാധനം ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റൂല. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ ബേക്കറിയിലൊക്കെ നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് പലരും, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, പറ്റൂല.
1: പിന്നെ

0: അല്ലാത്ത സമയങ്ങളിൽ റേഡിയോ പരിപാടികളോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ?
1: റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്, മിക്കവാറും ഒക്കെ കേൾക്കാറുണ്ട്.
0: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
1: പാട്ടൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
0: പാടുവോ?
1: പാടാറില്ല, എന്നാലും കൂടെ പാടും എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് പറ്റൂല. പാട്ട് കേൾക്കുമ്പോ എന്റെ കൂടെ ആസ്വദിക്കും എന്നുള്ള മാത്രമാണ്.
0: അപ്പൊ എന്താണെങ്കിലും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്നിപ്പോ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരുന്നു. എന്തായാലും ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് തന്നെ കരുതാം.
1: മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ള മാഡം.
0: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ,
1: അതെ,
0: നാളെ ഇതെല്ലാം മാറും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
1: സ്റ്റുഡിയോയിലെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെബിൾ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
2: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.

0: நிகழ்ச்சியில் இதுவரை நேயர்கள் கேட்டுக்கொண்டிருந்தது ஆகாஷவாணி திருவனந்தபுரம் நிலையத்திலிருந்து ஒலிபரப்பான தமிழ்ச்சொல் மாலை. இத்துடன் இந்திய நிகழ்ச்சிகள் நிறைவடைகின்றன. மீண்டும் சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது எம் சங்கீதா கிருஷ்ணகுமார். நன்றி, வணக்கம்.
1: தமிழ்ச்சொல் மாலை
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് മാത്രം ആരുടെയും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങരുത്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ അറിവിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കുന്നു. ഡിഗ്രി ഡിപ്ലോമ പാഠപുസ്തകങ്ങൾ ഇനി മലയാളം ഉൾപ്പെടെയുള്ള 22 ഇന്ത്യൻ ഭാഷകളിൽ. അറിവ് നേടാൻ ഇനി ഭാഷ ഒരു തടസ്സമല്ല. മാറുന്ന ഇന്ത്യയ്ക്കൊപ്പം നമുക്കും മുന്നേറാം.
5: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.

0: ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീത ലോകത്ത് MDR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രതിഭ മഞ്ഞപ്ര ദേവേശ ഭാഗവതർ എന്ന MD രാമനാഥൻ. പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര എന്ന സ്ഥലത്ത് ജനനം. പിതാവ് ദേവേശ ഭാഗവതർ കർണാടക സംഗീതത്തിൽ അവഗാഹമുള്ള ഗായകനായിരുന്നു. ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടിയ MDR തന്റെ സംഗീത പഠനത്തിന്റെ സൗകര്യാർത്ഥം മദ്രാസിലേക്ക് താമസം മാറ്റി. രാമനാഥൻ ഏതാണ്ട് 300-ലധികം രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വർണ്ണം മുതൽ തില്ലാന വരെ ഉൾപ്പെടുന്നു. സംസ്കൃതം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരുന്നു അദ്ദേഹം തന്റെ രചനകൾ നടത്തിയത്. തന്റെ ഗുരുവായ ടൈഗർ വരദാചാര്യയോടുള്ള ബഹുമാനാർത്ഥം കൃതികളിൽ വരദദാസ എന്ന മുദ്ര അദ്ദേഹം ഉപയോഗിച്ചു. MD രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. തുടർന്ന് അശ്വതി തിരുനാൾ പാടിയ MD രാമനാഥൻ കൃതികളും

നമ്മൾ സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ മ്യൂസിക് ഒരാൾ കൊടുക്കും, ലിറിക്സ് ഒരാൾ എഴുതും. അത് അതിൻ്റേതായ വിലയുണ്ടെങ്കിലും കർണാടക സംഗീതത്തിൽ അപൂർവം ചിലർക്ക് മാത്രം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം, അവരുടെ സ്ഥാനം വാഗ്ഗേയകാരൻ എന്ന് പറയും. വാക്ക് എന്ന് പറഞ്ഞാൽ ലിറിക്സ്, ഗേയ എന്ന് പറഞ്ഞാൽ മ്യൂസിക്. ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സാഹിത്യവും അതിനോടൊപ്പം സംഗീതവും ചേർന്ന് ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് വരുന്ന കാര്യത്തിനാണ് വാഗ്ഗേയകാരൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. പണ്ട് പുരന്ദരദാസൻ, ഭദ്രാചല രാമദാസ്, അന്നമാചാര്യ മുതൽ ശ്രീ ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി, മഹാരാജാ സ്വാതി തിരുനാൾ വഴി, പിന്നെ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മുത്തയ്യാ ഭാഗവതർ, അങ്ങനെ ഇന്ത്യ, സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ് ഈ വാഗ്ഗേയകാരന്മാരെ നമുക്ക് തന്നിരിക്കുന്ന സംഭാവനകൾ കാരണം. അതിൽ കേരളത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസ്സുകൊണ്ടാണ് ഏറ്റവും അറിയപ്പെടുന്ന വാഗ്ഗേയകാരൻ. പക്ഷെ അതിനുശേഷവും പല

0: വയലിൻ, മൃദംഗം എല്ലാം ഒരേ സ്ഥാപനത്ത് അഭ്യസിക്കാൻ ചാൻസ് കൊടുത്ത ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. അപ്പോൾ അവിടെ സംഗീത ശിരോമണി എന്ന ഒരു മ്യൂസിക് കോഴ്സ് തുടങ്ങിയതിൽ ടൈഗർ വരദാചാര്യർ എന്ന് പറയപ്പെടുന്ന മഹാനായ വിദ്വാൻ അവിടെ നിയമിക്കപ്പെട്ടിരുന്നു. ടൈഗർ വരദാചാര്യരടുത്താണ് MD രാമനാഥൻ ചെന്ന് ജോയിൻ ചെയ്തത്. അത് കാരണം അദ്ദേഹം പിൽക്കാലത്ത് ഒരു കമ്പോസറായി മാറിയപ്പോൾ വരദദാസ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്ര വച്ചിരുന്നത്.
1: അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ MD രാമനാഥൻ കൃതികളിൽ ആദ്യം പരാകേല നയ്യ എന്ന് തുടങ്ങുന്നു രാഗം. മോഹനം, രൂപകതാളം.

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ആകാശവാണി. ഇനിയൊരു ഗാനം കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയും ജോൺസന്റെ സംഗീതവും.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495569631. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷിക്കാരി ശംഭു എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും റോഷ്നി സുരേഷും പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ശ്രീജിത്ത് ദേവമ്മ.

കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിന് വേണ്ടി സംഗീത പ്രഭു, യാസൻ നിസാർ, രാഹുൽ രാജ് എന്നിവർ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന വിനായ ശശികുമാർ, സംഗീതം രാഹുൽ രാജ്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കാണാമറയത്ത്.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഗായത്രി ആർ നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നട്ടുച്ച നേരത്ത് പാതിമയക്കത്തിൽ പൊട്ടിവിടർന്ന പകൽക്കിനാവിൽ. ഗാനമെഴുതിയത് പകൽക്കുറി വിശ്വൻ, സംഗീതം നൽകിയത് വെൺമണി സി കെ പ്രകാശ് കുമാർ.

അടുത്തതായി ശ്രീകോട്ടൂർ ബീരു എഴുതിയ ഒരു ഗാനം കേൾക്കാം. ആകാശ പൂമര കൊമ്പിന്മേൽ ഒരമ്പിളിപ്പൂ വിരിഞ്ഞു. സംഗീതം നൽകിയത് വെൺമണി സി കെ പ്രകാശ് കുമാർ.

അവസാനമായി വൃശ്ചിക മാസ നിലാവേ വരൂ നിശ്ചയ താമ്പൂലത്താലവുമായി ഡോക്ടർ ചേരാവള്ളി ശശിയുടെ വരികൾ. സംഗീതം നൽകിയത് ജി.

0: പകൽക്കുറി വിശ്വൻ, ശ്രീകോട്ടൂർ ബിനു, ഡോക്ടർ ചേരാവള്ളി ശശി എന്നിവരുടെ വരികൾക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ, ജി കുമാരി ലത എന്നിവർ സംഗീതം നൽകി. ഗായത്രി ആർ നായർ പാടിയ ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിത ഗാന പരിപാടി സമാപിച്ചു.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു.

0: മായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFഉം പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി APഅനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൗൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർ മലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി, കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം, കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്നു

0: രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി. അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ശക്തികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 മണിവരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10th സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1st സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
3: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1st തീയതി ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുകയാണ്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ഈ അസുഖം വന്ന വ്യക്തികളെ കൈകോർത്ത് പിടിച്ച്

അപകട സൂചനകൾ എന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഒരു കാര്യം വ്യക്തമായിക്കൊള്ളട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ ശരാശരി 33 ലക്ഷം ജനങ്ങളെങ്കിലും ക്യാൻസർ പുതുതായി ബാധിച്ചവരോ അല്ലെങ്കിൽ ചികിത്സ തേടുന്നവരോ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഉള്ളവരോ ആയിരിക്കാം. കേരളത്തിൽ ഒരു വർഷം ശരാശരി 88,000 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം RCCയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ 5 ജില്ലകളിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ക്യാൻസറുകൾ പരിശോധിച്ചാൽ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ, വായിലെ ക്യാൻസർ, വൻകുടൽ മലാശയ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് സ്തനാർബുദവും തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ അതേപോലെ ഗർഭാശയ ക്യാൻസറുമാണ്. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണവിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന 30 മുതൽ 50% ക്യാൻസറുകളും തടയാവുന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡി അഥവാ ആഗോള രോഗാവസ്ഥയെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ഘടകങ്ങളാണ് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ളത്. 1, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അഥവാ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ്. ഉദാഹരണങ്ങൾ പുകയില ഉപയോഗം, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഇവയെ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 2, പാരിസ്ഥിതിക ഘടകങ്ങൾ, പ്രത്യേകിച്ചും അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, അൾട്രാവയലറ്റ് വികരണം, ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം. ഇതിനു പുറമെ ജീവിത സാഹചര്യത്തിൽ തൊഴിൽപരമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ. ഇവയെല്ലാം ചുരുക്കത്തിൽ നമ്മൾ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 3, ശരീര പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ അഥവാ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റൽ, ഇവയെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്നും പറയും. എന്നാൽ ഇവയ്ക്ക് പുറമെ ചിലതരം അണുബാധകൾ, പ്രത്യേകിച്ചും ഗർഭാശയകള ക്യാൻസറിന് കാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, കരളിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമായ ഹെപ്പറ്റൈറ്റിസ് ബി, ആമാശയ ക്യാൻസറിന് കാരണമായ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ഇവയും ക്യാൻസറിന് കാരണമായേക്കാം. ഇവയെല്ലാമാണ് പ്രധാന കാരണമെങ്കിലും മറ്റു ചില ഘടകങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും മനുഷ്യൻ പ്രായമാകുന്ന അവസ്ഥ. പ്രായം കൂടുന്നതോടെ ശരീരകോശങ്ങളിൽ DNAയിലെ മാറ്റങ്ങളും അഥവാ മ്യൂട്ടേഷൻസിലൂടെ കേടുപാടുകളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ DNA നന്നാക്കാനുള്ള കഴിവ് കുറയുന്നു. ചുരുക്കം ചില ക്യാൻസറുകൾ കുടുംബ പാരമ്പര്യത്തിൽ കണ്ടുവരുന്ന അവസ്ഥയും നേരിയ അപകട സാധ്യത കൂട്ടുന്നു. ആഗോള രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പഠന റിപ്പോർട്ടിൽ ശരീര പ്രക്രിയകളിൽ ഉണ്ടാക്കുന്ന തകരാറുകളാണ് അഥവാ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഇന്ന് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഏറ്റവും പുതിയ വില്ലന്മാർ. ശരീരഭാരം കൂടുന്നതും ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ, പ്രത്യേകിച്ചും അടിവയറ് വണ്ണം വയ്ക്കുമ്പോൾ ശരീരത്തിൽ വിട്ടുമാറാത്ത ചില നീർക്കെട്ടുകളും അഥവാ ഇൻഫ്ലമേഷൻ, അതേപോലെ ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് പിന്നീട് ശരീരത്തിലെ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഒരു പരിധിവരെ സ്തനാർബുദത്തിനും വൻകുടൽ ക്യാൻസറിനും കാരണം ഈ ഉപാപചയ തകരാറുകളാണ് എന്ന് അനുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടോ, വ്യായാമമില്ലാതെ അടിവയറ് വണ്ണം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പ്രത്യേകിച്ചും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന നാരുകലർന്ന ഭക്ഷണ

0: രീതികളിലൂടെയും ദിവസവുമുള്ള ശാരീരിക അധ്വാനത്തിലൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ ഈ ആന്തരിക താളം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കണം. ക്യാൻസറിൻ്റെ പൊതുവായ അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെക്കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. ആദ്യമായി ശ്വാസകോശ അർബുദത്തിൻ്റെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പുകവലിയാണ് പ്രധാന കാരണം. നേരിട്ടുള്ള പുകവലിയും പരോക്ഷ പുകവലിയും, അതായത് മറ്റുള്ളവർ പുകവലിച്ച് പുറത്തു കളയുമ്പോൾ അത് ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. രണ്ട്, ആസ്ബസ്റ്റോസ് പോലെയുള്ള ഹാനികരമായ വസ്തുക്കളുമായുള്ള സമ്പർക്കം. മൂന്ന്, റേഡോൺ വാതകത്തിൻ്റെ സമ്പർക്കം, വായു മലിനീകരണം. ഇവയെല്ലാം അപകട ഘടകങ്ങളാണ്. എന്തെല്ലാമാണ് ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ? ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം കലർന്ന കഫം, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ശബ്ദം മാറുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. പുകവലി ശീലം ആരംഭിക്കാതിരിക്കുക എന്നതാണ് ഈ രോഗം വരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത്. പുകവലി ശീലമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ശീലം ഉപേക്ഷിക്കുക. മാത്രവുമല്ല, ചെറുപ്പക്കാർ ഈ ദുശീലത്തിന് കീഴ്പ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ഏതാണ്ട് 85% വായിലെ ക്യാൻസറും പുകയില ശീലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളും വായിലെ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. പലപ്പോഴും സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ രോഗമുള്ളവർ, ജനിതക ഘടനയിലുള്ള വ്യത്യാസം എന്നീ ഘടകങ്ങളും അസുഖം വരാൻ ഒരു പരിധിവരെ കാരണമായേക്കാം. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയ വിള ക്യാൻസർ. ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്ത് വൃത്താകൃതിയിൽ 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള ഭാഗമാണ് ഗർഭാശയ ഗിളം. ഇവയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയ ഗിള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പ്രാരംഭദശയിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ എളുപ്പമാണ്. ഗർഭാശയ ക്യാൻസർ തുടങ്ങുന്നതിന് 5-ഓ 10-ഓ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസറിന്റെ മുന്നോടിയായി കോശമാറ്റങ്ങൾ ഗർഭാശയമുഖത്ത് കാണപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത്തരം കോശങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യമല്ലെങ്കിലും പാപ്സ്മിയർ, കോൾപോസ്കോപ്പി തുടങ്ങിയ പരിശോധനയിലൂടെ ഇത്തരം കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാത്തതുകൊണ്ട് പലപ്പോഴും രോഗികൾ ചികിത്സ തേടുകയില്ല. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചികിത്സ വിഷമമേറിയതും ചിലവേറിയതും പാർശ്വഫലങ്ങൾ ഉള്ളതുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് കുടൽ മലാശയ അർബുദം അഥവാ കോളറക്ടൽ ക്യാൻസർ. കേരളത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഉദരസംബന്ധമായ ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനിയാണ് കോളറക്ടൽ ക്യാൻസർ. നേരത്തെയുള്ള രോഗനിർണയവും വിദഗ്ധമായ ചികിത്സയും ചെയ്താൽ രോഗം ഭേദമാക്കാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രയേലിനും അമേരിക്കൻ ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷ

0: ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
0: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുദത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു.

0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ എസ് ആർ ആകാശവാണി വാർത്തകളോട്.
1: രാജ്യത്തുടനീളമുള്ള 10,000-ത്തോളം കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് ഓഗസ്റ്റ് 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെകത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്തെ ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.

രംഗരഞ്ജനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ആദ്യ കത്തിലേക്ക് പോകാം. രാക്കോയിലിൻ രാജസദസ്സിൽ എന്ന് തുടങ്ങുന്ന കാലചക്രം എന്ന സിനിമയിലെ ഗാനം പ്രിയപ്പെട്ട രഞ്ജനിയിൽ കൂടി കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രിയ ശ്രോതാക്കളായ പി കെ വേണുഗോപാലൻ നായരും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീദേവി കിടങ്ങറ കുട്ടനാട് നിന്നും. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജനിക്ക് എനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിലെ വാസരക്ഷേത്രത്തിൻ നട തുറന്നു എന്നു തുടങ്ങുന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. പ്രിയ ശ്രോതാവ്, മനോഹരൻ്റെ ഇഷ്ടഗാനം പാടിയത് എസ് ജാനകിയാണ്. പി ഭാസ്കരൻ്റെ വരികൾ, എൻ കെ അർജുനൻ്റെ സംഗീതം.

0: വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയപ്പെട്ട രഞ്ജിനി, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം രഞ്ജിനിയിൽ ഒന്ന് കേൾപ്പിക്കുമോ? സഹ്യാദ്രി സാനുക്കൾ എനിക്ക് നൽകിയ സൗന്ദര്യ ദേവത നീ എന്ന ഗാനം ആകാശവാണിയിലെ എഴുത്തുപെട്ടിയിൽ വരുന്ന എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, ബി ജനാർദ്ദനൻ നായർ, കളീക്കൽ, ആദിനാട്, വടക്ക്. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: രഞ്ജനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് അമ്പലപ്പുഴയിലുള്ള കൃഷ്ണകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിന്റെ ഇഷ്ടഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: നിനച്ചുപോയി.
1: സ്നേഹമുള്ള രഞ്ജിനി, സുഖമല്ലേ? ഹൃദയഹാരിയായ പാട്ടുകൾ കേൾപ്പിച്ച് നന്മകൾ വാരി വിതറി ജൈത്രയാത്ര തുടരട്ടെ. രസതന്ത്രം എന്ന സിനിമയിലെ ആറ്റിൻകരയൂരത്ത് എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അത് കേൾപ്പിച്ചു തരുമോ? സ്നേഹപൂർവം ചന്ദിരൂർ താഹ വഴുതനപ്പള്ളി. തീർച്ചയായും കേൾപ്പിച്ചു തരാം. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ, ഈ ഗാനം പാടിയത് മഞ്ജരി.

പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾ രഞ്ജനിയിലൂടെ മഹസർ സിനിമയിലെ ഏതോ കിളിനാദമെൻ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണിക്കും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് ഈ ഗാനം ആവശ്യപ്പെട്ട് രഞ്ജനിയിലേക്ക് കത്തയച്ചത് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ്. ഇഷ്ടഗാനം ഇതാ കേൾപ്പിച്ചു തരാം.

നാദരാഗസുധാമൃതം ആസ്വാദക മനസ്സുകളിൽ പകർന്ന് അനശ്വരയായി മാറിയ ജാനകിയമ്മ ആലപിച്ച തുഷാരബിന്ദുക്കളെ എന്ന ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. തലയാഴം വൈക്കത്തു നിന്നും അജിത് കുമാർ. ഈ ഗാനം ആലിംഗനം എന്ന ചിത്രത്തിലേതാണ്. ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ. പ്രിയ ശ്രോതാവ്, അജിത് കുമാറിൻ്റെ ഇഷ്ടഗാനം ഇതാ.

സ്നേഹത്തോടെ രഞ്ജിനിയിലേക്ക്. ഞങ്ങളുടെ കത്തുകൾക്കായി നീയും നിന്നിലൂടെയുള്ള പാട്ടുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമുക്കിടയിൽ എപ്പോഴും ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ് പറയാനുള്ളത്. നിന്നിലൂടെ ഇന്ന് ഞാൻ കാത്തിരിക്കുന്നത് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ കാത്തിരിപ്പൂ കൺമണി എന്ന മനോഹര ഗാനത്തിനായാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ പാറക്കാടിയിൽ നിന്നും അഭിലാഷ്.

പ്രിയപ്പെട്ട രഞ്ജനിക്ക്, എനിക്ക് രഞ്ജനിയിലൂടെ തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ സ്വപ്നങ്ങളെ വീണുറങ്ങൂ കേൾപ്പിച്ചു തരുമല്ലോ. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണനും കളത്തിൽ ശാന്ത ഗോപിനാഥ്, കാഞ്ഞൂർ വാസുദേവൻ, രോഹിണി വാസുദേവൻ, വന്തികപ്പള്ളിയിലെ സുധർമ്മ ചേച്ചിക്കും സമർപ്പിക്കുന്നു. ആകാശവാണി പരിപാടികൾ എല്ലാം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ചെറുപ്പം മുതലേ ആകാശവാണിയിൽ വരണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ പക്ഷേ അന്നൊന്നും നടന്നില്ല.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയത്ത് നിന്നും തങ്കച്ചൻ. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അരയിലൊത്ത മുണ്ടുടുത്ത പെണ്ണെ എന്ന ഗാനമാണ്. ചിത്രം ഒരു സുന്ദരിയുടെ കഥ. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

പ്രിയ രഞ്ജനിക്ക് രഞ്ജനിയിൽ കൂടി മൃഗയ എന്ന സിനിമയിലെ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് ആകാശവാണിയിലെ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്ന് PM കൃഷ്ണൻ, മാഞ്ഞൂർ സൗത്ത്, കോട്ടയം. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്, പാടിയത് യേശുദാസ്. ചിത്രം മൃഗയ.

പ്രിയ രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നവയാണ്. ഈ കാലഘട്ടത്തിലും ഇത്രയും ആരാധകരുള്ള ആകാശവാണി ഒരു സംഭവം തന്നെ. ഇന്നെനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട പാട്ട് നമ്മുടെ ജാനകിയമ്മയുടെ കവിളത്തെ കണ്ണീർ കണ്ട് മണിമുത്താണെന്ന് കരുതി എന്ന പാട്ടാണ്. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു സ്നേഹത്തോടെ രാധാദേവി, അഴിയിടത്തുചിറ തിരുവല്ല. പി ഭാസ്കരൻ്റെ വരികൾ, MS ബാബുരാജിൻ്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. രഞ്ജിനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആരാ തളത്തിൽ കിടക്കണത്? അച്ഛനായരാ? അയാളുടെ ഒരു ഉറക്കം, ആ കഴുത്തിലെ മുഴ ഉരുണ്ട് കളിക്കണത് കാണാൻ നല്ല രസം. അയ്യേ, അയാളുടെ വിരലുകൾ കണ്ടില്ലേ? തടിച്ചുരുണ്ട് രോമം നിറഞ്ഞ കൈത്തണ്ട. ആ കൈകൊണ്ടല്ലേ ഇന്നലെ സന്ധ്യക്ക്? ഔ അമ്മേ, എന്റെ കഴുത്ത്! ഇന്നലെയാണോ അതോ കുറെ ദിവസം മുമ്പാണോ? ഒരു ദിവസം ആരും അറിയാതെ ആ കൈ വെട്ടിക്കളയണം. അയാൾക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണോ? അച്ഛനായരാ കുളിപ്പിക്കാൻ? ഞാനെന്താ കുട്ടിയാണോ മറ്റുള്ളവർ കുളിപ്പിക്കാൻ? മുത്തശ്ശി പറയാറുണ്ടല്ലോ,
1: 10-21 വയസ്സായ ഒരാണൊരുത്തനാണേ, സുഹൃദക്ഷയം സുഹൃദക്ഷയം, നാരായണ നാരായണ.
0: എന്നിട്ടും അച്ഛനായർ കുളിപ്പിക്കാൻ പിടിച്ചോണ്ട് പോവാ? വക്കുപൊട്ടിയ പിച്ചള ചെമ്പുകൊണ്ട് വെള്ളം മുക്കി

0: കളിയിൽ എങ്ങനെ ഒഴിക്കുക? മൂന്ന് കുട്ടകം വെള്ളം.
1: എടാ, അടങ്ങിയിരുന്നോളൂ, പാത്രം എടുത്തോണ്ട് വരട്ടെ. ഞാൻ
0: ഇറയത്തുകൂടി ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടെങ്കിലോ? മുറിയുടെ കിളിവാതിലിൽ കൂടി കാണാം.
2: ദൈവദോഷം ഉണ്ടാച്ചുടാ, സ്വബുദ്ധില്ലാഞ്ഞിട്ടല്ലേ. അടിയിലും ഇത് ഒരു ഒടിയില്ല, ഇതൊക്കെ അഹമ്മതി കൊണ്ടാ.
3: സുഹൃദക്ഷയം.
0: കഴുത്തിന് എന്തൊരു വേദനയാ. നല്ല മൂർച്ചയുള്ളൊരു മടവാക്കത്തി അയ്യപ്പന്റെ കൈവശമുണ്ട്. അവൻ വൈകുന്നേരം പണി മാറ്റി വല്ലി വാങ്ങാൻ കളപ്പടിക്കൽ വന്ന് നിൽക്കുമ്പോൾ അതെടുത്തു വെക്കണം. കഴുത്തിലെ മുഴ ഉരുട്ടി കളിച്ചുകൊണ്ട് നായർ കിടന്നുറങ്ങുമ്പോൾ ഒരൊറ്റ വിട്ട്. രാവിലെയാണ് തമാശ ഉണ്ടാവുക. ഇതൊന്നും ഭ്രാന്തല്ല, അഹമ്മതിയാണ് എന്ന് അലറി തല്ലാൻ നോക്കുമ്പോ കൈ ഉണ്ടാവില്ല. കൈ അന്വേഷിച്ചുകൊണ്ട് അയാള് വീട്ടിലും മുറ്റത്തും ഒക്കെ ഓടി നടക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. വടക്കിനിയിലേക്കൊന്ന് കടന്നാലോ? അകത്തൊക്കെ നടക്കണത് അമ്മാമ കണ്ടാൽ. ജനാലക്കെടുത്ത് പുല്ലായിൽ കിടന്നുറങ്ങണതാരാ? ഓ, മുത്തശ്ശിയാ. അടിക്കൂല്ല, ചീത്ത പറയൂല്ല. ബാക്കി എല്ലാരും അടിച്ചിട്ടുണ്ട്. ഗോപിയും ശങ്കരൻകുട്ടിയും കൂടി. അവര് കുട്ടികളായിട്ടും കൂടി. സാധാരണ കുട്ടികളും മുതിർന്നവരെ തല്ലാറില്ലല്ലോ. വല്യമ്മ താഴത്തില്ലാത്തത് ഭാഗ്യായി. ഊണ് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി കുറെ കഴിഞ്ഞ് ഇറങ്ങി വരൂ. തെക്കിനിയിലെ ഇരുട്ടിലെ അമ്മാമ്മ പതുങ്ങിയിരിക്കണുണ്ടാവോ? അപ്പടി ഇരുട്ടാണ്. നട്ടുച്ചയ്ക്കും കൂടി നടുമുറ്റത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രം കുറച്ച് വെളിച്ചം വന്ന് വട്ടത്തിൽ വീഴും. മൂലകളിൽ നെൽപ്പത്തായങ്ങളും വല്ലക്കൊട്ടകളുമാണ്. ആ ഇരുട്ടിൽ ചെകുത്താന്മാരിരിക്കണുണ്ടാവോ? അമ്മാമയാണെങ്കിൽ കയ്യിൽ ഓലമടലിൻ്റെ കഷ്ണം ഉണ്ടാവും. അതുകൊണ്ട് തല്ലാനാ അമ്മാമയ്ക്ക് രസം. അമ്മാമ ഉമ്മറത്താണെങ്കിലോ? ഒരു ദിവസം അമ്മാമയെ കൊല്ലണം. ഉമ്മറത്ത് എന്നെ കണ്ടാൽ വീട് മുഴുവൻ കുലുക്കിക്കൊണ്ടൊരു വിളിയാണ്.
1: അച്യുതാ, ദാ എത്തിപ്പോയി.
0: തടിച്ച വീർത്ത വിരലുകൾ കൊണ്ട് കൈത്തണ്ടയിൽ കടന്നു പിടിച്ചാൽ അറപ്പാണ്. തവളയെ ചവിട്ടിയതുപോലെ. ഉമ്മറത്തിട്ട് തല്ലില്ല, മുത്തശ്ശിയുടെ മുമ്പിലിട്ടും തല്ലില്ല. വടക്കുപുറത്ത് എത്തിയാൽ പിന്നെയാണ് പരാക്രമം. ശങ്കരൻകുട്ടി കണ്ടാലും കുഴപ്പമാണ്, കണ്ടാൽ ഉടനെ വിളിക്കും.
4: അച്ഛാ, ഈ വേലതേട്ടൻ താ പോണോ?
0: അമ്മായി കണ്ടാലും അതന്നെ.
3: ഓ, എന്റെ അച്ഛനായരേ, ഇതാരാ പുറത്തു വന്നിരിക്കണത് നോക്കിയോ? അല്ല, എവിടക്കാ പോര എഴുന്നള്ളത്ത്?
0: അതിന്റെ പാണ്ടുള്ള ചുണ്ട് കണ്ട ഓകാനം വരും. കുന്നിന്റെ മുകളിൽ നിന്ന് നല്ല വലിപ്പമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കി കൊണ്ടുവന്ന് അച്ഛനായരേ എന്ന് നീട്ടി വിളിക്കുമ്പോ വായിൽ അങ്ങോട്ട് തിരികെ കൊടുക്കണം. ശങ്കരൻകുട്ടി എന്താ ചെയ്യേണ്ടത്? ആ, അമ്മിക്കുഴവി എടുത്ത് മണ്ടക്ക് കിഴക്കി വിടാം. മുറ്റത്ത് ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. മുറ്റത്ത് തീ പറക്കണ വെയില്. ഓണത്തിന് അരിമാവ് കൊണ്ട് അണിഞ്ഞ പാട് മയാതെ കിടപ്പുണ്ട്. അന്ന് തൃക്കാക്കരപ്പനെ വെച്ചത് കാണാൻ ഉമ്മറത്ത് വന്നതിനാണ് അച്ഛനായർ കഴുത്തിന് പിടിച്ച് തള്ളിയത്. അമ്മാമ്മ ഭേദപ്പെട്ടവരോടൊപ്പം ഇരുന്ന് സംസാരിക്കായിരുന്നു. അവരാരും വേലായുധനെ കാണരുതത്രേ. ഇപ്പോൾ അമ്മാമ്മയും അച്ഛനായരും അടുത്തില്ല. ഒന്ന് സർക്കിട്ട് അടിച്ചാലോ? പക്ഷേ മനക്കിലെ പറമ്പിലേക്ക് പോയിക്കൂടാ. കരിനീലി തല ചിക്കി പരത്തിയിട്ട് പേൻ നോക്കാൻ ഇരിക്കാവും. ഭഗവതീ, കരിനീലിയെ ഒരിക്കലും കാണരുതേ. കുഞ്ഞുങ്ങളെ ചോര ഈമ്പി കുടിച്ച് ശവമാക്കി കിണറ്റിലെറിയുന്നോളാ. വലിയവരെ ഉദ്രവിക്കോ, ഞാൻ വലുതായിട്ടില്ലേ. ഹേ, എന്തൊരു ചൊറിച്ചില. ഓ, ദാ അപ്പോഴേക്കും അതാ ഒരു കാക്ക. കാക്ക കള്ളത്തിയ. കാക്കയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ, ഒക്കെ അറിയാം. കാക്കക്കുയിലേ കരിങ്കുയിലേ എന്ന പാഠമാല കൂടി അറിയാം. എന്നിട്ടും

0: എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആളുകൾ പറയും.
1: ബുദ്ധിക്ക് സ്ഥിരല്ലാണ്ടായി മുജന്മസുഹൃതം.
2: ആ തള്ളയുടെ കണ്ണടഞ്ഞ് നന്നായി, ഇതൊക്കെ കാണാതെ കഴിഞ്ഞല്ലോ.
0: എല്ലാവർക്കും വിരോധാണ്, വേറൊന്നുമല്ല.
1: കുട്ടിയേട്ടാ,
0: കരിനീലിയാണോ? കരിനീലി കുട്ടിയേട്ടാന്ന് വിളിക്കില്ലല്ലോ. അയ്യേ, എന്തൊരു വിഡ്ഢിയ! ഇത് അമ്മുക്കുട്ടിയല്ലേ, എന്നാലും പേടിച്ചു പോയില്ലേ?
1: കുട്ടിയേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? എന്താ കുട്ടിയേട്ടൻ മുറ്റത്തിറങ്ങി നിക്കണേ? കുട്ടിയേട്ടൻ പുറത്ത് നടക്കണ്ടാട്ടോ.
0: അമ്മുക്കുട്ടിയുടെ വിരൽത്തുമ്പത്തൊന്ന് തൊട്ടാലോ?
1: എങ്ങനെയാ മുട്ടുമ്മല് തോല് പോയത്?
0: തുടുത്ത വിരൽത്തുമ്പ്, ചെമ്പഴുകയായ മുള്ളിമ്പഴം പോലെയുള്ള വിരൽത്തുമ്പ്.
1: എന്തിനാ ഇന്നലെ തല്ല് കിട്ടിയത്? എന്താ ആലോചിക്കുന്നേ? കുട്ടിയേട്ടന്റെ സൂക്കേട് ഒക്കെ മാറും. അച്ഛൻ നായർ പറയുന്നതൊക്കെ കേട്ട് നടക്കണം, അല്ലെങ്കിൽ വെറുതെ തല്ല് കിട്ടും. മിനിഞ്ഞാന്ന് രാത്രി എന്തിനാ നെല്ലൊളിച്ചേ?
0: ഒന്ന് തൊടട്ടെ, തൊട്ടു
1: സന്തോഷായോ? കുട്ടിയേട്ടൻ പോയിക്കോളും, അച്ഛൻ നായർ പറ്റി വരും. പോയിക്കോളൂന്ന്.
0: അമ്മുക്കുട്ടിക്ക് എന്തൊരു ചന്താണ്! ഒളോർമാങ്ങയുടെ നിറമുള്ള കവിളുകൾ, മുടിച്ചുരുളുകൾ ചിതറിക്കിടക്കണ മഞ്ഞ കുപ്പായം, എന്തൊരു ചന്തം! എന്റെ വേഷോ? അയ്യേ, ചളിവെള്ളത്തിന്റെ നിറമാണ് മുണ്ടിന്, എന്ത് വൃത്തികേട്! മേലു നിറയെ മണ്ണും, മുഖത്ത് അപ്പടി കുറ്റിരോമം. വിളക്കത്ര ഗോവിന്ദം വന്നാൽ ഇരുന്നു കൊടുക്കാൻ മടി കാണിക്കില്ല ഇനി. അമ്മുക്കുട്ടി ജനാലയ്ക്ക് നിന്നപ്പോ കൈതപ്പൂവിന്റെ മണം ഉണ്ടായിരുന്നു. എനിക്കോ എന്തൊരു നാറ്റം! അപ്പോ അവളുടെ വിരലിൽ തൊട്ടപ്പോ ചളി പറ്റിയിട്ടുണ്ടാവും, അറച്ചിട്ടുണ്ടാവും. തൊട്ടത് അമ്മായി കണ്ടിരുന്നെങ്കിൽ പിന്നെ നോക്കണ്ട, എത്ര ആളുടെ വകയാവും അടി! എല്ലാവരുടെയും തല പൊട്ടിത്തെറിക്കട്ടെ! അമ്മുക്കുട്ടി പരിഹസിക്കില്ല. ഭഗവതി, അവൾക്ക് നല്ലത് വരുത്തണേ.
3: ചെറിയമ്പരാൻ എങ്ങടാ?
0: അവൾക്ക് അതറിഞ്ഞിട്ട് വേണം അമ്മാമയോട് പറയാൻ.
4: അയിനെ ഇങ്ങനെ പുറത്തു വിടണത് എന്തിനാണാവോ?
3: ആ മേലാൻ കിടന്ന് ഉറങ്ങായിരിക്കും.
5: ഇറങ്ങണ്ട മോനെ, വെള്ളത്തിൽ നീരാളിയുണ്ട്.
0: ആ മണൽത്തിട്ടിൽ ഒന്ന് തലകുത്തി മറിഞ്ഞ് കളിക്കണം. പക്ഷേ അച്ഛൻ നായർ സമ്മതിക്കില്ല, അമ്മാമ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. മുത്തശ്ശി മാത്രം പറഞ്ഞാ കേട്ടുവെന്ന് വരും.
6: ഒക്കെ ആവാൻ വേലായുധാ, നിന്റെ ദണ്ണം അങ്ങോട്ട് മാറട്ടെ.
0: എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ, ദണ്ണം മാറട്ടെ. ദണ്ണം നിങ്ങളുടെയൊക്കെ വേണ്ട, പറയിക്കണ്ട. ഇവരെല്ലാം കൊന്നുകളയണം, ആ വലിയ വീടിന് തീ കൊടുക്കണം. എന്നാലും എല്ലാവരും ചത്തുപോകുമല്ലോ. അമ്മുക്കുട്ടി മാത്രം ബാക്കിയായാൽ മതി. പക്ഷേ പിന്നെ ഇവിടെ താമസിക്കണത് എങ്ങനെയാ? പ്രേതങ്ങളായിരിക്കും നിറയെ, പടിപ്പുരയിൽ, നാലുപുരയിൽ, പത്തായപ്പുരയിൽ എല്ലാം. മുത്തശ്ശിക്കതെല്ലാം അറിയാം. പ്രേതങ്ങൾ പണ്ട് കാരണവന്മാരായിരുന്നു, പടിപ്പുരയിൽ ചാത്തുമാരാണ്. രാത്രിയിൽ മരുമകൾ ഉണ്ടാക്കിക്കൊടുത്ത കോഴിയിറച്ചി തിന്നു വെള്ളത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് മരിച്ചു. ഇറച്ചിയിൽ പാഷാണമായിരുന്നു. ഇപ്പോഴും പാതിരാക്കി നിലവിളി കേൾക്കാം. എല്ലാം കത്തി നശിച്ചാൽ പത്തായപ്പുരയിൽ നിന്ന് ചെപ്പുകുടം കിട്ടും, പൊന്നുറുപ്പികയും ആമാടക്കൂട്ടും. താന്നിക്കുന്നിന്റെ മുകളിൽ ഒരു വലിയ വീട് പണിയണം. കസവുള്ള കുപ്പായമിട്ട് രാജകുമാരനെ പോലെയാണ് പിന്നെ നടക്കുക. അമ്മുക്കുട്ടിയുടെ കണ്ണഞ്ചി പോവും. മുത്തശ്ശിയുടെ മുത്തശ്ശി പട്ടുകോണം കൊടുത്ത് നടന്ന കാലത്താണത്രേ താശമാൻ നെൽക്കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. പൊന്നിൻ കാശ്, അത് കുടത്തിലാക്കി കുഴിച്ചിട്ടു. താശമാന് ഭ്രാന്തായി. ചെപ്പുകുടം കുഴിച്ചിട്ടത് എവിടെയാണെന്ന് ഓർമ്മയില്ല. കന്മഴുവും ചുമലിൽ വെച്ച് നിലം മുഴുവൻ കൊത്തിയും കിളച്ചും നടന്നു. അവസാനം മരിച്ചു.

0: ഇപ്പോഴും രാത്രിയിൽ കന്മഴ നിലത്ത് പതിക്കണ ശബ്ദം കേൾക്കാം. സന്ധ്യ കഴിഞ്ഞാൽ പത്തായപ്പുര കണ്ടാൽ ഭയാണ്. പാവം താശമാനു ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ എല്ലാം മറന്നുപോകൂത്രേ. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ. കുടപ്പന കൂട്ടത്തിനപ്പുറം അമ്മയെ മറവ് ചെയ്ത് കൂടി ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ അമ്മക്കുട്ടിയുടെ കൂടെ പഠിക്കാൻ പോയത് ഓർമ്മയുണ്ട്. മുറ്റത്ത് വെച്ച് മാപ്പിളമാർ ഭ്രാന്ത നായയെ തല്ലിക്കൊല്ലുന്ന കുത്തഴിയിലൂടെ നോക്കി നിന്നതാണ്. നായക്ക് ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ തല്ലിക്കൊല്ലണോ? എല്ലാം ഓർമ്മയുണ്ട്, എല്ലാം. എന്നിട്ട് ശങ്കരൻ കുട്ടി പറഞ്ഞു, ഗോപി പറഞ്ഞു, അയൽ വീട്ടിലെ മാള് പറഞ്ഞു, ഭ്രാന്താണ്, ഭ്രാന്താണ്, ഭ്രാന്താണ്, അവർക്കാണ് ഭ്രാന്ത്. കുന്നളയണം, നുണ പറഞ്ഞ് മനുഷ്യരെ ദ്രോഹിക്കാൻ നടക്കണു, ഇവരെ മുഴുവൻ കൊല്ലണം. ആരാത്? ഇരുട്ട്, ഇരുട്ട്, തീക്കട്ട ചവയ്ക്കുന്ന പിശാചുക്കൾ.
1: കൊല്ലല്ലേ,
0: കൊല്ലല്ലേ.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ, ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ, കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി, മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി, സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-ന്.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ജോത്സ്നയും പാടിയ ഗാനം. വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മെജു ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനി ഒരു നമ്പർ കൂടി 9496595321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസിപ്പച്ചന്റെ സംഗീതം, പാടിയത് യേശുദാസും സുജാതയും.

അടുത്ത ഗാനം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബണി ഇഗ്നീഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബനാറസ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ യേശുദാസും ശ്വേതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രയും മോഹൻലാലും പാടിയ ഗാനം ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

0: പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മികച്ച പഠന സാമഗ്രികൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. വിവര സാങ്കേതിക വിദ്യയെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തു. പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ, അതായത് ഇ ബുക്കുകൾ, ഇ കുംഭ്, അനുവാദിനി, UGC ഇ റിസോഴ്സസ് പോർട്ടലുകളിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.

0: ആകാശവാണി. കൂട്ടുകാരി. ബിരിയാണി ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള, ഏറെ ജനപ്രിയമായ ഒരു വിഭവം. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മലബാർ ബിരിയാണി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിരിയാണി വൈവിധ്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വന്ന് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭകയാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത്. വിജയത്തിൻ്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു ഐഡിയ ആക്കി മാറ്റി പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരാളാണ്. ഹായ്.
2: ഹായ്,
1: നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് ഉള്ള ആളാണോ അതോ എന്താണ് പാഷൻ? അതിൽ നിന്ന് തുടങ്ങാം.
2: പാഷൻ കുക്കിംഗ് അല്ല, പാഷൻ ബിസിനസ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ട കൂടുതലാണ്. പുതിയ പുതിയ രുചികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. രുചികളിലൂടെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന, നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ട്സ്, ഈ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫുഡ് ബിസിനസ് ആണ്. അങ്ങനെയാണ് ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പൊ പാഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ബിസിനസ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പാഷൻ.
1: ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഏത് പ്രായത്തിലാണ് ആക്ച്വലി ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട്?
2: എന്റെ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് ബിസിനസ് ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ സി എ ചെയ്യുമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു 20s തന്നെ ഞാൻ കല്യാണം കഴിച്ചു. 2021 കല്യാണം കഴിച്ചു. 23-24 ആ ഒരു കാലഘട്ടത്തിൽ മോനുണ്ടായി. മോനായി കുറച്ചായപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നല്. ഇപ്പൊ ഭാര്യയാവാ കുട്ടിയാവാന്ന് വെച്ചാൽ മോശം കാര്യമൊന്നല്ല, ചെറിയ

0: ആഗ്രഹമൊന്നുമല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കുഞ്ഞിലേ തൊട്ടേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്ന, കുറേ അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അന്ന് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നും ആർക്കും അറിയില്ല,
1: അത്ര അവയർനെസ്
0: അവയറില്ല, അവയറല്ല. ഇത് 2017 കഥ കേട്ടോ, 17-18. അപ്പോൾ എനിക്ക് അകാരണമായ സങ്കടം വരുന്നു, വിഷമം വരുന്നു, ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ വരുന്നു, എവിടെ എത്തിപ്പെട്ടില്ല എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ട്രിഗറിങ് പോയിന്റ് അവിടെയായിരുന്നു. പുള്ളിൻ്റെ ഉള്ളിൽ ബിസിനസ് കിടപ്പുണ്ട്, അപ്പൊ അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50-60% സ്ത്രീകളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം കാണും.
1: തീർച്ചയായിട്ടും
0: മോർ ദാൻ 75% ഉണ്ട്. പക്ഷെ അവിടെ ഒരു ട്രിഗറിങ് പോയിന്റ് വരണം, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് എത്താം. സോ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ.
1: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, ധൈര്യം വേണം.
0: ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കോമേഴ്സിൽ പഠിക്കുന്നുണ്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺ ആണ് വരുന്നതെന്ന് പറയും. അപ്പൊ ഈ പ്രോഫിറ്റ് ഇടണമെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മനക്കരുത്ത് മാത്രമാണ്. പക്ഷേ കുറേ സ്വപ്നങ്ങളുമാണ്, എവിടെ എത്തിപ്പെടണം, എവിടെ നിൽക്കണം എന്നുള്ള കുറേ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ എടുക്കും, എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്താണ്, നമ്മൾ ഏത് ഗോൾ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഒരുപാട് സ്പേസസിൽ പലപ്പോഴും നമ്മളോടുള്ള വിശ്വാസക്കുറവായിരിക്കില്ല, പേടിയായിരിക്കാം,
1: ചെയ്യാൻ
0: പറ്റുമോ, ഇവർ തളർന്നു പോവോ വീണു പോവോ എന്നുള്ള ഓവർ കൺസേൺ ആയിരിക്കാം, നമ്മളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം. പല സ്പേസസിൽ നിന്നും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അപ്പോൾ ഗോഡ് ഗ്രേസ്, എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചെയ്തോ, നിന്റെ ഓൺ റിസ്ക് ആണ്, പക്ഷെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ക്യാപിറ്റൽ. എന്തോ ഭാഗ്യത്തിന് ഞാൻ 200 രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റൽ എനിക്ക് അന്നൊരു വലിയ ബേർഡൻ ആയില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥകൾ വന്നപ്പോൾ ബാങ്കിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പോലും എന്നോടൊക്കെ പറയും, അതായത് സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ബാങ്ക് എന്ന് പറയുന്നതാണ് കോ ആപ്ലിക്കന്റ് ആയിട്ട് ഹസ്ബൻഡ് വേണം ഒരു ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണമെന്ന്. അതൊക്കെ എനിക്ക് ആസ് എ വുമൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അവിടെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ക്യാപിറ്റൽ ഇഷ്യൂ അന്ന് തൊട്ട് ഇങ്ങനെയും ഉണ്ട്,
1: തുടരുന്നു. സൊസൈറ്റി ഇനിയും കുറച്ചൊക്കെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങളിൽ?
0: കുറെ മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോ ശരിക്കും ഈ അടുത്ത 1-2 വർഷത്തിലായിട്ട് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്ന കാണുന്നുണ്ട് സ്ത്രീകളായിട്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു പയ്യനാണ് ബിസിനസ് ചെയ്തതെങ്കിൽ, ഞാനൊരു വലിയ ഫെമിനിസം പറയുമല്ല, ബട്ട് സ്റ്റിൽ പയ്യനാണ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാലും വീട്ടുകാരാണെങ്കിലും പറയും എടാ കുഴപ്പമില്ല അടുത്തോട്ട് നമുക്ക് പിടിക്കാന്ന് പറയും. പക്ഷെ ഒരു പെൺകുട്ടി ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞതാ കേട്ടോ. പിന്നെ എല്ലാവർക്കും പേടിയാ, ആ പേടി നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും കൂടെ കൊണ്ടുവരും. വൺസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഷിൽബെ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ, അങ്ങനെ അല്ലെങ്കിൽ എന്നും അവരൊരു ഫെയിൽഡ് ഓണ്ടർപ്രണർ ആയിരിക്കും. പിന്നെ അവർക്ക്
1: വരാൻ
0: കുറച്ച് പറ്റും, അത്ര മനക്കെട്ടിയുള്ള അങ്ങനെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ പറ്റും. ബട്ട് ഒരു മെജോറിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: എന്തായാലും നമ്മള് ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല.
0: ഞാനേ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത്തക്കാപൊടിയായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് കുഞ്ഞ് ഭയങ്കര, ഐ മീൻ 6 മാസമായിട്ടേ ഉള്ളൂ, അപ്പൊ ഏത്തക്ക കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമാണ്. ഇപ്പൊ വീട്ടിൽ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയം അയൽപ്പക്കത്തുള്ള വാഴത്തോപ്പിലെ ചേട്ടൻ ഒരു സമ്മാനമായിട്ട് ഒരു ഏത്തക്കൊല തന്നു. അപ്പോൾ സമ്മാനം തിരസ്കരിക്കാൻ പാടില്ല, വെച്ചിട്ട് ഉപയോഗമില്ല. അപ്പം നമ്മൾ എന്തായാലും വിചാരിച്ചു അതൊന്ന് പൊടിക്കാം, മോന് വേണ്ട, മോന് ആവശ്യമുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ന്യൂ ബോൺ ബേബീസിന് ഇതുപോലുള്ള ഐറ്റംസ് കൊടുക്കാൻ ഒരുപാട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ്ങോട് കൂടി അതേ ക്വാളിറ്റിയിൽ വേറെ കുട്ടികൾക്കും വേണ്ടി ചെയ്താളെന്നൊരു ഐഡിയ വന്നു. അതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഫേസ്ബുക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. വ്ളോഗിംഗ് അല്ല, ബ്ലോഗിംഗ് എഴുത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കുറെ പേര് വന്നു. എന്റെ ആദ്യത്തെ റിട്ടേൺ 200 രൂപയായിരുന്നു, എന്റെ ആദ്യത്തെ ക്യാപിറ്റലും അതേ 200 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ പൊതുചോറൊന്നും അത്ര കോമൺ അല്ല. അങ്ങനെ ഞങ്ങൾ പൊതുചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡെയിലത്തെ സെയില് 2 എണ്ണമായിരുന്നു, 2 പൊതുചോറ്. 200 രൂപയ്ക്ക് 2 പൊതുചോറ് കൊടുക്കാൻ 400 രൂപ ഓട്ടോ വിളിച്ചിട്ട് ഡെലിവറി ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ 2 പൊതുചോറ് ചെയ്യുന്നിടത്ത് 50 പൊതുചോറായി, 100 പൊതുചോറായി. അപ്പൊ തന്നെ ആദ്യത്തെ ടാസ്ക് വന്നു, ലൈക്ക് ഒരുപാട് പൊതുചോറ് ഓപ്ഷൻസ് കൂടി. പിന്നെ ഡെലിവറി പ്രോബ്ലംസ് വന്നു, ഞാൻ കുറച്ച് ഔട്ടർ ആയിരുന്നു സിറ്റിയുടെ. അപ്പൊ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു ബിരിയാണി ഐഡിയയിലേക്ക്.

0: വന്നത്. ബിരിയാണി വീട്ടിലേക്ക് വന്നപ്പോൾ ബിരിയാണി നാളെയും നാട്ടുകാർ മൊത്തം കൊണ്ടുവരും, ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു യുണീക്നെസ് വേണം, നമ്മുടെ ഓൺ മസാല വേണം, നമുക്കൊരു യുണീക് പേര് വേണം. അങ്ങനെ യമ്മി സ്പോട്ടിൻ്റെ ഹരിയാലി ബിരിയാണിയും മഹാരാജ ബിരിയാണിയും ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ടേക്ക് എവേ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് അതേ ബിരിയാണിയുമായിട്ട് യുണീക്കായിട്ട് സ്റ്റിൽ ഞങ്ങളിവിടെയുണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ബിരിയാണി ഞങ്ങൾ വാടകയിലാണ് പൊതിയുന്നത്. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. സോ എന്റെ ബിസിനസ് ഇതാണ്.
1: അപ്പോൾ ഇതില് പറഞ്ഞല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യം, ആദ്യമേ പറഞ്ഞു ബനാന പൗഡർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്?
0: അല്ല, അമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ,
1: അമ്മ ഉണ്ടായിരുന്നു,
0: ഹെൽപ്പായിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അമ്മയാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അമ്മയാണ് സഹായത്തിന് നിൽക്കാം അങ്ങനെ ഒരിതല്ല. ഷീ ഈസ് ഓൾസോ മൈ സ്റ്റാഫ്, സ്റ്റിൽ എന്റെ സ്റ്റാഫാണ്. മന്ത്ലി സാലറി പേ ചെയ്യുന്ന എന്റെ സ്റ്റാഫാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ആളും എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം. കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മക്കളെ ഒന്നും ഡിപെൻഡ് ചെയ്യണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കാം. എന്റെ ആദ്യത്തെ ഒരു ശാക്തീകരണം വരുന്നത് എന്റെ അമ്മയിൽ നിന്നായിരുന്നു.
1: കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാഷൻ ബിസിനസ് ആണല്ലോ, പക്ഷെ എന്നിരുന്നാലും ഈ കുക്കിങ്ങിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് വാങ്ങിക്കുവോ, ഇത് ചെലവായി പോവോ, കുറെ കാര്യങ്ങൾ തലയിലോട് ഓടുമല്ലോ. അപ്പൊ ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര വിശ്വാസം, അത് അന്നും അതെ ഇന്നും അതെ. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് നേടാൻ കുറെ കാണുന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്താണ് മാർക്കറ്റിൽ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ചലഞ്ച് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് റെന്റഡ് ഹൗസ് ആയിരുന്നു, വാടക വീട്ടിലെ ചെറിയൊരു അടുക്കളയായിരുന്നു. അപ്പൊ ഈ ഹൗസ് ഓണറിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഇഷ്യൂസ്, ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ ഇഷ്യൂസ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനൊരു സ്പേസ് ആവുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്.
1: കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ ഐഡിയ കാണുമല്ലോ, പക്ഷെ അവരും പേടിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ക്ലിയർ ആണെന്നല്ല നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ വരും. അപ്പൊ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്?
0: അല്ല, മെന്റൽ പ്രഷർ ഇല്ലാത്ത എന്ത് പ്രൊഫഷനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ, ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ടെൻഷൻ, വെറുതെ വീട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യണമെന്നെങ്കിലുള്ള ടെൻഷൻ അല്ലേ? അപ്പൊ ടെൻഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഒരു ആജീവനാന്ത ലെസൺ ആണ്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്തു, അത് നമ്മൾ ഒറ്റത്തവണ ചെയ്താൽ മതി, നാളെയും ഈ പ്രോബ്ലം ഉണ്ടാകും, അപ്പം നമുക്ക് ഇത്രയും ചിന്തിക്കണ്ട. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ആ ഒരു ലൈഫ് ലോങ്, നമ്മുടെ ഓരോ ഡേയും പുതിയ പുതിയ പാഠങ്ങളാണ്.
1: അങ്ങനെ പഠിച്ച പാഠത്തിൽ ഈ ജേണിയിൽ ബിസിനസ്സിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
0: വേണമെങ്കിൽ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള വന്ന ഒരു സിനറി വെച്ച് പറയും. ഈ യുദ്ധമൊക്കെ എവിടെയോ ഉണ്ടായൊരു യുദ്ധമാണ്, അത് ഇനി ഈ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്യാസിന്റെ ഇഷ്യൂ, അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, വിറക് കിട്ടാനില്ല, അതിന്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ, അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് അവിടെ നിൽക്കുകയാണ്, നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ എവിടെന്നെങ്കിലും വരും. ഇത് നമ്മൾ ഓൾറെഡി എവിടെ ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും, എമർജൻസി ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു തോട്ടിൽ ആ പ്രോബ്ലം വന്നാൽ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഓണ്ടർപ്രണറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും, ഡെഫിനറ്റ്ലി വരും, പക്ഷെ നമ്മളതൊരു യൂസ്ഡ് ആണ്. പക്ഷെ അതൊരു രസമാണ്, ഭയങ്കര ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്നോട് ഒരുപാട് ആളുകളൊക്കെ ചോദിക്കും എനിക്ക് എങ്ങനെ ഇത്ര സമയം കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഫാമിലി പോകുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ നടക്കാത്തത് കൊണ്ട് വലുതായതിന് ശേഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റേതായിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പിടിക്കാറുണ്ട്. അപ്പൊ എല്ലാം ചോദിക്കും ഇങ്ങനെ എങ്ങനെ ടൈം കിട്ടുമെന്ന് ചോദിക്കും. എന്റെ ഫോൺ ഓൾവേസ് എപ്പോഴും കോൾസ് ആയിരിക്കും, പക്ഷെ എനിക്കിതൊരു ഇഷ്ടമാണ്. അതെ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ മീ ടൈം കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കും, ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ സിനിമയും കണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ആയിട്ട് രസമാണ് ഇങ്ങനെ അങ്ങ് പോകും.
1: എത്ര ഇതുണ്ടെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും വണ്ടി.
0: അതെ, സെൽഫ് കെയർ ചെയ്യും, ഞാൻ എന്നെ നന്നായിട്ട് നോക്കും. മോനുണ്ട്, മോന് 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇത് രസമാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം.

0: ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടക്കും.
1: ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ പൊതുവേ വരുന്ന വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്, ഇപ്പം ഞാൻ കഴിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് അലർജി ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും. ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഞാൻ എന്തിനകത്തൊക്കെ അലർജറ്റിക്ക അല്ലെങ്കിൽ ഒരു അലർജി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫുഡ് പോയ്സൺ ആയിട്ട് നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ ചോദിക്കും, നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിച്ചതെന്ന് ചോദിക്കും. ഈ പറയുന്ന പല മനുഷ്യരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ ഈ തൈര് ഉറയൊഴിക്കാൻ വയ്ക്കുന്ന ബോട്ടിൽ ഓരോ ഡേയും മാറി മാറി കൊടുത്തില്ല, അതിനകത്ത് പുഴുക്കളുണ്ടാവും, അവിടെ പോയ്സണായി മാറും. അത് കഴിച്ചാൽ പോലും ഫുഡ് പോയ്സൺ ഉണ്ടാവും. നമ്മുടെ കിണർ വെള്ളം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ബാക്ടീരിയസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പുറത്തെ ഭക്ഷണം എന്ത് കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പം പനിയിൽ അലർജിയുള്ള ഒരാൾ പനീർ കഴിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് മേഖലയായിരിക്കും. നമ്മുടെ ഇന്നസെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം സമയമെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം ഒക്കെ വല്ലാണ്ട് താഴേക്ക് പോകും. ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൽ എഴുതിക്കും കൺസ്യൂം വിത്തിൻ 2 hours എന്നുള്ളത് ഗവൺമെൻറ് റൂളാണ്. പക്ഷെ പലരും, ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്. മേ ബി കുറച്ചുകൂടെ കഴിയിട്ട് കഴിയിട്ടെന്ന് വെച്ച് കാത്തിരിക്കും. അതിനൊരു പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതെങ്ങനെ വേണമെങ്കിലും അഫക്റ്റഡ് ആവാം.
1: അതെ,
0: ഇതൊരു വലിയ ചലഞ്ചാണ്. റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പം നമ്മൾ ബിരിയാണിക്കകത്ത് മുട്ട പുഴുങ്ങിയത് വെക്കും, 500 muttas പുഴുങ്ങുന്നതിനകത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ ചീത്തയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കഴിക്കുന്ന ഒരാൾ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മണം വ്യത്യാസം വരുന്നത്. ഒരിക്കലും നമ്മൾ ഇന്റൻഷനിൽ അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
1: പിന്നെ ചിലര് പറയും ഭക്ഷണം വയറ് നിറയ്ക്കും എന്ന് പറയും, ചിലര് പറയും മനസ്സ് നിറയ്ക്കാൻ ഭക്ഷണം ഉണ്ട്. അപ്പൊ പേഴ്സണലി എന്താണ് തോന്നിയിട്ടുള്ളത്?
0: മനസ്സ് നിറയ്ക്കും ശരിക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ബിരിയാണി കഴിച്ചതിന്റെ കൂടെ കൂടിയ ആളുകളാണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് ചോദിക്കും. ഞാനൊരു ബിരിയാണി കൊടുത്തതാ, അന്ന് കൂടെ കൂടിയതാ, ഒരു 5-6 വർഷമായി കൂടെയുണ്ട്. അതുപോലെ എന്റെ സ്പേസിലുള്ള എന്റെ എല്ലാ മനുഷ്യരും ബിരിയാണി കൊടുത്തിട്ട് ഞാനുമായിട്ട് സുഹൃത്തുക്കളായവരാണ്. പല പല കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തൊക്കെ പോയിട്ടെ, ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവര് അബ്രോഡൊക്കെ പോയി നിന്നിട്ട് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പറയും, അജിയ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് വന്നെയാണ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്, സ്റ്റിൽ ആ ടേസ്റ്റ് ഇങ്ങനെ നിപ്പുണ്ട്. അപ്പം നമ്മൾ ഓർത്ത് വെച്ചിട്ട്, ഇവിടെ വേറെ ബിരിയാണി ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ലോ, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചില വ്യക്തികളൊക്കെ വന്നിട്ട് നേരിട്ട് ചില അമ്മമാരൊക്കെ മോളാണോ കാണണം എന്നൊക്കെ പറഞ്ഞ് വരും. തോന്നിയിട്ടുണ്ട് മനസ്സും കൂടെ നിറയ്ക്കുന്നുണ്ട്,
1: വയറ് മാത്രമല്ല അപ്പൊ മനസ്സും കൂടെ നിറയ്ക്കാൻ കഴിയുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ, അത് സന്തോഷമാണ്. ഞങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ. അപ്പോ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്കാലത്തേക്ക് 80+ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മന്ത്ലി വൺസ് ഇത് സ്റ്റോക്ക് ചെയ്യത്തോളൂ, പെട്ടെന്ന് സോൾഡ് ഔട്ടാ. ചെയ്യുമ്പോൾ തന്നെ മാം ഒരു 5-6 bottles വാങ്ങിക്കും. അപ്പൊ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, മോളെ ഇതില്ലാണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് അടുത്ത ബാച്ച് ചെയ്യുമെന്ന് ചോദിക്കും. വർഷങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഈ ലാസ്റ്റ് ബാച്ച് ഈ മാസം സെയിലായപ്പം വരെ അന്നേരം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ജോലിയൊക്കെ ആയി ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, എടാ ബിരിയാണി കഴിച്ചു ഭയങ്കര നല്ലതായിരുന്നു, എന്റെ കുഞ്ഞ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ആ ഒരു പെയിനും ആ ഒരു സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ കുറഞ്ഞ് കാമാവും. ഇതും മനസ്സ് നിറയ്ക്കുന്നുണ്ടോ അല്ലാണ്ട് എന്റെയും.
1: കോവിഡിന്റെ സമയത്ത് പലരുടെയും ബിസിനസ് എല്ലാം സ്റ്റോപ്പായി, ഒരുപാട് പേർക്ക് നഷ്ടം വന്നു, നമുക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു സമയം നാജി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞങ്ങൾ കോവിഡിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കോവിഡായിരുന്നു ഞങ്ങളൊന്ന് ഫ്ലറിഷ് ആയി ഒരു ബ്രാൻഡായി മാറിയ ടൈം. അപ്പോഴും ചലഞ്ചസ് ഒരുപാടുണ്ട്, ഡെലിവറി ഇഷ്യൂ ഉണ്ട്, നിന്ന നിപ്പിൽ പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു ഏരിയ മൊത്തവും കണ്ടെയ്ൻമെന്റ് സോൺ ആവും. ചിലപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി, നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന്റെ പീക്കിൽ നിൽക്കുക, എവിടുന്നാ ഇത് വരുന്നത് എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിരുന്നു ആ സമയത്തേക്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാളിലേക്ക് രോഗം എത്തരുതെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയം ബിസിനസ് നന്നായിട്ട് വളർന്നു, ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോവിഡ് എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും എന്റെ പെർസ്പെക്റ്റീവിനെ ബിസിനസ്സിനോടും വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റി മറിച്ച ഒരു പീരീഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ കോവിഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഡെലിവറി പോകുന്ന പിള്ളേരും ഞങ്ങൾ അവരെ പറ്റിയും ബോധഡ് ആയിരിക്കും, അവരെയും നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കിയേ പറ്റൂ, കാര്യം ഈ ഒരു ഇൻകം കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത്. പേടിയാണ് എല്ലാവർക്കും, പക്ഷേ ഒരിക്കലും ഒരു ഫുഡിന് വേണ്ടി

0: മുട്ടുന്ന ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ആ പേടി കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ പെയിൻഫുൾ ആയിട്ടൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവിഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് അവർ വന്നെടുക്കുന്നത് വരെ പുറത്ത് നമ്മുടെ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫാമിലി പിന്നൊരു സമയം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് ആൾ പോയപ്പോഴത്തേക്ക് വെച്ചിട്ട് മാറിപ്പോക്കോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഈസ് സംതിങ് എൽസ്, ലൈക്ക് നമ്മളവിടെ ഒട്ടും പേഴ്സണൽ ആവാൻ പാടില്ല, ബിസിനസ് വേറെയാണ്. അത് ബിസിനസ്സിലെ ബിസിനസ്സിനെ കണ്ണി കൂടെ തന്നെ കാണാം. നമുക്ക് നിരന്തരമായിട്ടുള്ള ശത്രുത ആരോടുമില്ല, നിരന്തരമായിട്ടുള്ള സ്നേഹക്കൂടുതലും ആരോടുമില്ല. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണാം. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ഹേർട്ട് ആവാത്തൊന്നുമില്ല. പണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് ഈ കൊമേഴ്സ് പഠിക്കുമ്പോഴേ ബിസിനസ്സിന് ലോ ഉണ്ട്. അതിൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റീസാണെന്ന് പറയും. അപ്പോൾ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാലും ബിസിനസ് ഷുഡ് ബി ദെയർ, അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, കോഡിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഏത് ഷെഫ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബിരിയാണി എപ്പോഴും ഒരുപോലെ ആയിരിക്കും, കാരണം അതിൻ്റെ പ്രോസസ്സ് മൊത്തം എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് 5 മിനിറ്റിൽ മസാല ഇടണം, 6-ാമത്തെ മിനിറ്റിൽ ഇത്ര വെള്ളം ചേർക്കണം, 7-ാമത്തെ മിനിറ്റിൽ ഇതിങ്ങനെ ചെയ്യണം, 12-ാമത്തെ മിനിറ്റിൽ ഇത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്, അവിടെ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവാം. അതായത് ഒരു ഷെഫ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല, ഇനി ഞാനില്ലെന്ന് പറഞ്ഞാലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കി സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്തോളും. സോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൂടെയുള്ള ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്.
1: ഒരുപാട് പേര് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കാണാം, അവരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായൊരു ധാരണ വേണം. നമ്മളൊരു വലിയ സ്റ്റഡി ഒന്നും എടുത്തിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ എ ബഗർ ബി ദ നമ്പർ വൺ ബഗർ ഇൻ ടൗൺ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, തളർത്താൻ ഒരുപാട് പേര് കാണും, ശരിക്കും കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകളും നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തും. ചിലപ്പോൾ ഒരു ഓർഡർ പോലും ഇല്ലാതെ വെറും 5 ബിരിയാണി മാത്രം വിറ്റ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാക്കി വന്നതെടുത്ത് കുഴിച്ചു മൂടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഫ്യൂച്ചറിസ്റ്റിക് ആ നാളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന മെസ്സേജസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ എത്തും. ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം കാത്തിരിക്കുക, ലൈഫ് ഈസ് ടു ഷോർട്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങളങ്ങ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഥക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 29-ാമത്തെ വയസ്സിലെന്തോ ആണ്. ഞാൻ 32-ാമത്തെ വയസ്സിലാണ് കഥക്കിന് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പറഞ്ഞാൽ എൻ്റെ 5 വയസ്സിലെൻ്റെ സ്വപ്നമായിരുന്നു അത്. കാത്തിരുന്ന് 32 വയസ്സ് വേണ്ടി വന്നു എനിക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാം. അപ്പോൾ സമയം കളയണ്ട, തോന്നിയ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, അഥവാ വീണു പോയാലും പഠിക്കുക, എണ്ണിക്കുക, പൊടി തട്ടി കളയുക. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ തന്നെ തന്നെ എണ്ണിട്ട് സ്വന്തം ദേഹത്തെ മണ്ണ് തുടച്ച് കളഞ്ഞിട്ട് നടന്നങ്ങ് പോവുക എന്നൊരു സംഭവം. ആരെങ്കിലും വന്ന് കൈതരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചാരി നിൽക്കാനൊരു തൂണായിട്ട് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകരുത്. ഞാൻ എനിക്കറിയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് പറയും. ഇതെല്ലാം അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്താണെങ്കിലും പലപ്പോഴും പല പ്രോഗ്രാംസൊക്കെ കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഒരു 50+ ഉള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അതുവരെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും, പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെടലാണ്. ജീവിതത്തിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞുള്ള ഒരു കുറ്റബോധമായിരിക്കും, അത് ഫ്രസ്ട്രേഷനായി മാറും. അപ്പോഴാ ഈ ചില അമ്മമാരൊക്കെ വീട്ടിൽ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്നു. ആക്ച്വലി അവരവരുടെ സെൽഫിനോടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളോടല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിലും താഴെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ അങ്ങനൊരു 50 വയസ്സുള്ള അമ്മയാവാതിരിക്കട്ടെ നിങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറയാം, കുഞ്ഞിലെയൊക്കെ കേൾക്കുമ്പം ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ സഹോദരി, കുറച്ചുകൂടെ വലുതാകുമ്പം ഇന്ന ആളുടെ ഭാര്യ, ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാൽ ഇന്ന ആളുടെ അമ്മ. അപ്പൊ ഞാൻ ആരാണ്, എനിക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? അവിടെ നിന്ന് തോന്നിയത് നജയ എന്ന് പറയുന്നൊരു വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞു, എൻ്റെ അടുത്ത തലമുറയായി, അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം, ആ അമ്മ ഇതൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം. എനിക്കറിയുന്നൊരിടത്തൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് കെയർ ഓഫ് എന്നൊരു സംഭവത്തിൽ കൊണ്ട് എത്തിക്കരുത്. ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി അത് ഭൂമി

0: ഉണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോയിട്ട് ഒരു 5 വർഷം കൂടെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ? അതല്ലേ
1: അതെ,
0: ഒരാൾക്ക് വേണ്ടത്?
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സംസാരം കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം എടുത്താൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് വന്ന് ഓടിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളിലെ കുറെ പേരൊക്കെ മാറി മാറി വരുന്നു, എന്നാലും സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇത് ചെയ്യാൻ അവരെ ആരെങ്കിലും വിളിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റണം. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനും ലോകം വളരെ വലുതാണ്. അപ്പൊ
0: അതെ അതെ
1: അതനുസരിച്ച്
0: അതെ, സ്വന്തമായിട്ട് സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അതിനകത്ത് കാശുണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും
0: ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താന്ന് വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. അത് തരുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ 2 ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ കുറെ അധികം കാര്യങ്ങളാണ്. ഈ ഒരുപാട് പേടികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ഞാനൊരു തനി നാട്ടും പുറത്തുനിന്ന് വന്ന ആളാണ്. വെള്ളം പേടിയുള്ള, ആഴം പേടിയുള്ള, അടച്ച റൂം പേടിയുള്ള ഒരാളായിരുന്നു. ആ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്തു, സ്കൂബ ഡൈവിങ് ചെയ്തു, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. എന്തൊക്കെയാണ് എൻ്റെ പേടികൾ, ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ആക്ച്വലി. അത് വളരെ ഭംഗിയായിട്ടും നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഓരോ മനുഷ്യർക്കും മരിക്കാൻ പറ്റിയിട്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നേ ഞാൻ മധുരം കഴിച്ചില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ 7 മിനിറ്റിൽ, അവസാനത്തെ ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് തൃപ്തിയായിട്ട് അങ്ങനെ സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ്. എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കുന്ന പോലെ ഓരോ മനുഷ്യരും ജീവിക്കട്ടെ, ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ.
1: വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ട പലർക്കും ഒരു എനർജി കൊടുക്കാൻ. ആ എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി പകർന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു വേദി കിട്ടിയതിൽ എനിക്കും വലിയ വലിയ സന്തോഷം. ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, നമ്മൾ ഈ 90 പിള്ളേരുടെ വളരെ വലിയ നൊസ്റ്റാൾജിയിലാണ് ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയും ഒക്കെ തന്ന ഒരു മെമ്മറീസിൽ, ആ ഒരു നൊസ്റ്റാൾജിയിൽ വളർന്നു വന്നൊരാൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
2: വിജയത്തിന്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. August 3 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി August 3 രാവിലെ 11 മുതൽ 12 വരെ വിളിക്കാം.

0: ഫോൺ നമ്പറുകൾ 9495946321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496569321. മറക്കാതെ വിളിക്കുക ഓഗസ്റ്റ് 3 രാവിലെ 11 മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. എൻ ജി ശ്രീകുമാറും ശുഭയും പാടിയ ഗാനം, ചിത്രം ചന്ദ്രലേഖ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്ര വിശ്വനാഥ് ശ്രീറാം എന്നിവർ പാടിയ ഗാനം ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: കിഷ്.
1: ഇങ്ങനെ ഒരു പേര് അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണല്ലേ?
2: ബൈബിളിലെ പേരാണ്.
1: എന്താ പേരിന്റെ അർത്ഥം?
2: പേരിന്റെ അർത്ഥം എനിക്കറിയത്തില്ല. അതൊരു രാജാവിന്റെ പേരാണ്. ബൈബിളിലെ
1: നമ്മൾ രാജാവായിട്ട് വിലസുകയാണ്.
2: അങ്ങനെയൊന്നല്ല.
1: എവിടെയാ നാട്?
2: ട്രിവാൻഡ്രം തന്നെ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, ബിഎസ്സി അഗ്രികൾച്ചർ ലാസ്റ്റ് ഇയർ ആണ്.
1: ഇന്നിപ്പോ ക്ലാസ് ഒക്കെ അവധിയാണോ?
2: അതെ അതെ.
1: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
2: കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: പഠനമാണോ കളികളാണോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നത്?
2: പഠനമാണ്.
1: എങ്ങനെയുണ്ട് കൂട്ടുകാരൊക്കെ?
2: എല്ലാരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാരും
1: ആ ഒരു വൈബ് എങ്ങനെയുണ്ട്?
2: നല്ലതാ. കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു.
1: യാത്രകളൊക്കെ എങ്ങനെ കൂട്ടുകാരോടൊപ്പം?
2: അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രം അടുത്തൊക്കെ മാത്രമേ പോകാറുള്ളൂ.
1: കൂട്ടുകാരോടൊപ്പം കളികളൊക്കെ ഉണ്ടോ?
2: ആ
1: ക്രിക്കറ്റ് ആണോ അതോ
2: ഫുട്ബോളാണ് ഞാൻ കൂടുതലും കളിക്കാറ്.
1: ഇപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ.
2: അതെ അതെ.
1: നമ്മൾ ആരുടെ കൂടെ ആയിരുന്നു?
2: ഞാൻ പോർച്ചുഗൽ ഫാൻ.
1: അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പോയി.
2: അത്യാവശ്യം നന്നായിട്ട് കളിച്ചെന്ന് പറയാം.
1: ഇനി മത്സരങ്ങൾ ഉണ്ടല്ലോ.
2: അതെ, ഇനിയും ഉണ്ടല്ലോ.
1: ഒരു കളി തോറ്റു വെച്ചിട്ട് നമ്മള് ഫാൻസ് എന്നൊരു രീതിയിൽ മാറാൻ പറ്റത്തില്ല.
2: മാറാൻ പറ്റത്തില്ലല്ലോ.
1: ടർഫിലാണോ കളിക്കാനൊക്കെ പോകുന്നത്?
2: ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
1: ഇപ്പൊ ഗ്രൗണ്ടുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ?
2: അതെ, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. കൂടുതലും ടർഫുകൾ ഉണ്ടല്ലോ ഇപ്പൊ.
1: അങ്ങനെ പഞ്ചായത്ത് ഗ്രൗണ്ട് ആണോ?
2: അല്ലല്ല, ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ അല്ലാതെ ബീച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ബീച്ചിന്റെ ഫ്രണ്ട് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
1: ഇപ്പൊ യാത്രകളൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു, പോയി കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ വലിയ രീതിയിൽ യാത്രയൊന്നും പോയിട്ടില്ല. കൊടൈക്കനാൽ എനിക്കിഷ്ടമാണ്. ഞാൻ അവിടെ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ്.
1: ഇനി പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
2: എനിക്ക് ലഡാക്ക് പോകാൻ താല്പര്യമുണ്ട്.
1: അതിനുവേണ്ടി പൈസ ഒക്കെ ഇട്ട് കൂട്ടി സമ്പാദിക്കുന്നുണ്ടോ?
2: അങ്ങനെയൊന്നും ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: ചില ആൾക്കാരൊക്കെ ഉണ്ട് എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാല് പോക്കറ്റ് മണി പോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പൈസ ഇട്ട് കൂട്ടിയിട്ട് അങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
2: ഇതുവരെ ജാഗ്രത ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: അത്രയും വലിയ ബുദ്ധി എനിക്ക് പോയില്ലെന്നാ?
2: അങ്ങനെയല്ല, അത് ഇപ്പോ നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അങ്ങനെയുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, പഠിച്ചോണ്ടിരിക്കല്ലേ.
1: ഒക്കെ ആവും, അപ്പോഴത്തേക്ക് നമുക്ക് യാത്രകളൊക്കെ പോവാം, ജീവിത മാസം വെച്ച് മുന്നോട്ട് പോകാം.
2: അതെ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: ആ, പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഡെയിലി ബേസിസിൽ ഇല്ലെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ എല്ലാവരും തിരക്കായതുകൊണ്ട് എപ്പോഴും നമുക്ക് പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല.
2: അതെ അതെ.
1: ആരൊക്കെയാണ് വീട്ടില്?
2: വീട്ടില് അച്ഛനും അമ്മയും ഞാൻ.
1: ഒറ്റമോനാണ്?
2: അതെ അതെ അതെ.
1: ഇപ്പൊ വീട്ടിലങ്ങനെ കുറുമ്പൊക്കെ ഉണ്ടോ?
2: അങ്ങനെ അതില്ല.
1: അച്ഛനും അമ്മയും കുറുമ്പ് കാണിക്കാൻ ഞാൻ മിണ്ടാതിരിക്കും.
2: അങ്ങനെ അത്രയൊന്നും ഇല്ല.
1: പാവമാണ് ഞാൻ.
2: ആ, പാവമാണ്.
1: അപ്പൊ നമുക്ക് പാവമായിട്ടിരുന്ന് കൊണ്ട് ഒരു പാട്ട് കേട്ടാലോ?
2: അതെ, കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആ പാട്ട്.
1: പരിഭവമാണോ ഇഷ്ടമാണോ?
2: അങ്ങനെ ചോദിച്ചാ

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്നാണ് പേര്?
1: മിനി.
0: എവിടെയാണ് നാട്?
1: ബഞ്ഞാറോട്.
0: തിരുവനന്തപുരത്ത് എന്താവശ്യമായിട്ട് വന്നതാ?
1: ഞങ്ങള് ഫ്രണ്ട്സ് ഒന്ന് കാണാൻ വേണ്ടി വന്നത്.
0: എല്ലാവരുടെ ഒരു കൂടിക്കാഴ്ച, ഒത്തുചേരല്. ഏത്? 10-ാം ക്ലാസ് ബാച്ചാണോ?
1: അല്ല, ഡിഗ്രി ബാച്ച്.
0: 10-ാം ക്ലാസ് വരെ ഒഴിവാക്കി.
1: അതല്ല, ഇപ്പൊ ഡിഗ്രി ബാച്ചിലാണ് വിളിച്ചത്.
0: വാട്സപ്പ് കൂട്ടായ്മയൊക്കെ
1: ഉണ്ടോണ്ട്?
0: അതിലൊക്കെ കലപല പറഞ്ഞ് വീണ്ടും ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്.
1: അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങള് കുറച്ചുപേരേ ഉള്ളു, 3-4 പേരേ ഉള്ളു.
0: അന്നത്തെ ചങ്ക് ബ്രോസ്.
1: അതെ.
0: എന്തൊക്കെയാണ് ഒത്തുകൂടിയിട്ട് പരിപാടികൾ?
1: ഒന്ന് കാണുക അത്രേ ഉള്ളൂ, പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്ന് രണ്ടുപേരോട് വരാനുണ്ട്, അവർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കണം.
0: രണ്ട് പാട്ടും പാടി ഡാൻസും കളിച്ച് ഫുഡും കഴിച്ച്

0: ഫുഡ് കഴിക്കണം, അല്ല ഡാൻസ് ഒന്നുമില്ല.
1: എന്നാ പറ്റി അങ്ങനെയൊക്കെ,
0: അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞ്.
1: ഡാൻസ് കളിക്കാൻ പ്രായമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പ്രായം ഒരു ഘടകമേ അല്ല.
0: അതല്ല, എന്നാലും വേണ്ട.
1: എപ്പോഴും നമ്മളിങ്ങനെ വയറ് വയറ് പോലെ വയ്ക്കണം. ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് ഹസ്ബൻഡും മക്കളും.
1: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
0: മക്കളെ പഠിക്കുന്നു, ഹസ്ബൻഡ് പ്രൈവറ്റ് കമ്പനിയുടെ ജോലിയാണ്.
1: അപ്പൊ വീട്ടമ്മയാണ്, ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ്.
0: ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്.
1: എന്തൊക്കെയാണ് ഒരു ദിവസത്തെ ചര്യകൾ?
0: ഒരു ദിവസം രാവിലെ തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ, പിള്ളേർ പോകുന്നു അതിന്റെ തിരക്ക്, ഹസ്ബൻഡ് പോകുന്നു അതിന്റെ തിരക്ക്, പിന്നെ വീട്ടു ജോലി, പിന്നെ അതല്ല പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പോകണം. ഫുൾ ടൈം തിരക്കാണ്.
1: തിരക്കോട് തിരക്ക്.
0: അതെ.
1: കുഞ്ഞു കുഞ്ഞു ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടില്ലേ?
0: അത് കിട്ടും.
1: ആ സമയത്ത് എന്ത് ചെയ്യും?
0: സമയത്ത് എനിക്ക് എന്റെ പരിപാടി റേഡിയോ വെക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എപ്പോഴും റേഡിയോ ഓൺ ചെയ്യുക, അതാണ് എന്റെ ഒരു പരിപാടി.
1: അപ്പൊ നമ്മുടെ ശ്രോതാവാണ്.
0: ശ്രോതാവാണ്.
1: നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം?
0: കൊള്ളാം, നല്ല പ്രോഗ്രാം.
1: അടിപൊളി അടിപൊളി.
0: മിക്കവാറും എനിക്ക് കേൾക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കാറുണ്ട്.
1: റേഡിയോ കേൾക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം വേണ്ട. നമ്മള് ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും നടക്കും, റേഡിയോയും കേൾക്കാം.
0: അങ്ങനെയാണ്.
1: ടി വി കാണാനാണെങ്കിലും മാത്രം നമുക്ക്
0: സമയം അറിയാം.
1: പണ്ട് മുതലേ ആളുകൾ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് റേഡിയോ കേൾക്കുന്നവരുണ്ടായിരുന്നു. അപ്പം റേഡിയോ കേൾക്കുന്ന ആള് എന്തുകൊണ്ടും പാട്ടിനെയും ഇഷ്ടപ്പെടുന്ന ആളായും? പാടോ?
0: പാടില്ല, കക്ഷി പാടും.
1: കൂട്ടുകാരി പാടും?
0: പാടും.
1: അപ്പൊ നമുക്ക് കൂട്ടുകാരി കൊണ്ട് പാടിക്കാം.
0: ഓക്കെ.
1: നമ്മുടെ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടേ?
0: ക്ലാസ്മേറ്റ് സിനിമയിലെ കാറ്റാടിത്തണൽ പാട്ടാ.
1: ഈ ഒരു നേരത്തിന് പറ്റിയ പാട്ടും
0: ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വേണ്ടിയുള്ള ഒരു പാട്ടാ. ആ സിനിമ നല്ല രസമാണ്.
1: അതുകൊണ്ടാണോ ഈ കാറ്റാടിത്തണൽ തോന്നിരുന്നത്?
0: അതല്ല.
1: എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: ശരി.

0: ചേരുകയാണ്. എന്താണ് പേര്?
1: അനിത.
0: അനിത, ഒന്ന് ഉറക്കെ പറയൂ.
1: അനിത.
0: എവിടെയാ നാട്?
1: പോത്തങ്കോട്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ആരൊക്കെയുണ്ട് വീട്ടിൽ?
1: ഹസ്ബൻഡ്, രണ്ട് മക്കള്, അമ്മ, അമ്മാവൻ.
0: വലിയ കുടുംബമാണോ?
1: അതെ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ചേട്ടൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണം, മോള് പാളയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം.
0: തിരുവനന്തപുരത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുകൂടാൻ വന്നതാണ്?
1: ആ, ഇന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടാനായിട്ട് വന്നതാണ്.
0: കൂട്ടത്തിലൊരു കൂട്ടുകാർ പറഞ്ഞു ദോ ലവള് പാടുമെന്ന്.
1: ഞാൻ മുന്നേ പാടുമായിരുന്നു ക്ലാസ്സിൽ, കുട്ടികളൊക്കെ പറയുമ്പോ. അല്ലാതെ വലിയ പാട്ടൊന്നും പാടാറില്ല.
0: വലിയ പാട്ട്, ചെറിയ പാട്ട് അങ്ങനെയൊന്നുമില്ല. പാടുക.
1: കഴിഞ്ഞു.

0: കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയ പാട്ടാണ് അല്ലേ?
1: അതെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: എന്തുകൊണ്ടാ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: എനിക്ക് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമുണ്ട്, പിന്നെ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത്രേ ഉള്ളൂ.
0: പാട്ടൊക്കെ ഒത്തിരി കേൾക്കുന്ന ആളാണ്?
1: അതെ.
0: ആകാശവാണി കേൾക്കാറുണ്ടോ?
1: മുന്നേക്ക് കേൾക്കും, ഇപ്പൊ അങ്ങനെ കേൾക്കാൻ സമയം കിട്ടാറില്ല.
0: അയ്യോ, ആകാശവാണി കേൾക്കാൻ സമയം വേണ്ട, നമ്മളിപ്പോ മൊബൈലിൽ തന്നെ ആപ്പുണ്ട്, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഗൂഗിളിൽ കേൾക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമ്മള് ജോലി ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, വാർത്തകൾ കേൾക്കാം.
1: പിന്നെ ഇടയ്ക്ക് മോന്റെ സ്കൂളിൽ നിന്ന് ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമില് രണ്ട് പ്രാവശ്യം പാരന്റ്സ് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്നു, അപ്പോഴത്തേക്ക് അതില് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് കേൾക്കുമായിരുന്നു, അവര് പറയും ടൈമില് വരും എന്ന്
0: പറയുമ്പോഴത്തേക്ക്.
1: ഇപ്പൊ സമയമൊന്നും അങ്ങനെ അറിയാറില്ല, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ല. കൊച്ചുങ്ങളെ വിളിക്കാൻ പോണം, വിളിക്കാൻ പോണം.
0: കൊച്ചുങ്ങളെ വിളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വാർത്തയും കേട്ടോണ്ടൊക്കെ പോവാം അല്ലേ? അപ്പൊ നാളെ തൊട്ട് നമ്മൾ റെഡി ആക്കും.
1: ആ, ഇനി കേൾക്കാം.
0: ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവഴിക്കാം?
1: ടി വി കാണും, പിന്നെ എന്തെങ്കിലും ഒക്കെ വരയ്ക്കും, മോന് വേണ്ടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും.
0: ഒരു കൊച്ചു കലാകാരിയും കൂടിയാണ്.
1: ചെറിയ രീതിക്ക്.
0: ചെറിയ രീതി ആയാലും കലാകാരി കലാകാരി തന്നെയാണ് അല്ലേ?
1: അതെ.
0: നമ്മള് മൊത്തത്തിൽ ചമ്മി ഒരുമാതിരി അങ്ങ് നിൽക്കുവാണ്. അയ്യേ അയ്യേ അയ്യേ. എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആൻസി.
0: എവിടെയാ നാട്?
1: തമിഴത്ത വീട്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ പഠിക്കുക, ഐടി.
0: ഐടിക്ക് പഠിക്കുകയാണ്. ഏതാ?
1: ആർക്കിടെക്ചർ.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: എളുപ്പമൊക്കെ തന്നെ. ഞാൻ ഓരോ കെട്ടിടങ്ങൾ എങ്ങനെയാണെന്ന് കാണാം, ഓരോ മോഡൽ എങ്ങനെയാ, പുതിയത് എങ്ങനെയാ, അങ്ങനെയൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം.
0: പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും?
1: അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊന്നും അറിഞ്ഞില്ല.
0: അതൊക്കെ ഒരു നിമിത്തം വന്നു പോകും അല്ലേ. പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി എന്നൊരു സ്വപ്നം കാണുമ്പോ നാട്ടിലായിരിക്കോ അതോ വിദേശത്തായിരിക്കോ?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫമിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 16, ശകവർഷം 1948 ശ്രാവണം 10, 2026 ഓഗസ്റ്റ് മാസം 1 ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:45. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയാണ് ഇപ്പോൾ. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഏഷ്യൻ നൊബേൽ

എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം ഫിലിപ്പീൻസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്. റോമൻ അക്കങ്ങളിൽ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. റോമൻ അക്കങ്ങളിൽ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

101.4 മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിൽ സംഗീത സജിത്ത് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: പിഎം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: അടുത്ത ഗാനം യേശുദാസ് പാടിയത് അർജുനൻ പിള്ളയും 5 മക്കളും എന്ന ചിത്രത്തിൽ. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താരാം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: എം ജി രാധാകൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം, കൊല്ലം എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന മധുസൂദനൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ഗായകൻ ബിജു നാരായണൻ. കൈതപ്രം എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി.
1: Why did you stop? Beautiful song. Continue.

ഭൂത കണ്ണാടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ മിൻമിനിയും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം 16 ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജാ.

നിങ്ങൾ കേട്ടത് അധ്യാത്മ രാമായണ പാരായണം 16-ാം ദിവസം. പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ദുർഗമതി എന്ന ചിത്രത്തിലെ ഗാനം മാലിനി അശ്വതി പാടിയത്. ഗാനരചന ദീപ്തി മിശ്ര, സംഗീതം നമൻ അധികാരി.

Tak, tak, tak, tak.

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ് നാടൻ പാട്ടുകൾ. ഇപ്പോൾ പി കെ കാലനും സംഘവും അവതരിപ്പിച്ച ഗോത്രഗീതം.

ഇപ്പോൾ ഗാനങ്ങൾ. ആശ ഭോൺസ്ലിയും മധു ബാലകൃഷ്ണനും പാടിയത് ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ. ഈ ഗാനം എഴുതിയത് പി എ വിജയ്, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

കൈലാഷ് ഖേർ പാടിയതാണ് അടുത്ത ഗാനം, സണ്ടൈക്കോഴി എന്ന ചിത്രത്തിൽ. ഗാനരചന കാർഗി, സംഗീതം യുവൻ ശങ്കർ രാജ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 നിയമവിധി പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി.

രഘുവംശത്തിലൂടെ 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പരിപാടി. ബ്ലസ്സി എ അവതരിപ്പിക്കുന്ന ലളിതഗാനവും കവിതകളും ഇതിൽ കേൾക്കാം. 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം 3-ാം ഭാഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 ദേശീയ സംഗീത പരിപാടി. ഇതിൽ ചിന്മയ സിസ്റ്റേഴ്സ് ആയ ഉമയും രാധികയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഡൽഹി റിലേ. 11:00 ചലച്ചിത്ര ഗാനം.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4 മണിക്ക് തമിഴ് മാലെ, 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് അധ്യാത്മ രാമായണ പാരായണം, 17-ാം ദിവസം 5:05 ഇസൈ തെൻട്രൽ, 5:55 അറിയിപ്പുകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വിടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, തുടർന്ന് ഗാനങ്ങൾ, 8:00 പുതുപാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട് കഥാകഥനം, 9:30 ചലച്ചിത്ര ഗാനം, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്.

ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, റോമൻ അക്കങ്ങളിൽ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഉത്തരം 100.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ ശ്രീ സി ജി എൻ എന്നുമായി ആകാശവാണിയിലെ പ്രോഗ്രാം മേധാവി ശ്രീ ജയമോഹൻ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം.
3: പരാതികളിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജീവിതത്തിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആള് ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് നമുക്ക് പരാതികൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഗണന എത്രത്തോളമാണ്?
4: പെൺകുട്ടികളായിരിക്കും വരാൻ സാധ്യത കൂടുതലേ. നമ്മുടെ അടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൗൺസിലേഴ്സ് ഉണ്ട് നമുക്ക്, അത് MSW പഠിച്ച ക്വാളിഫൈഡ് കൗൺസിലേഴ്സ് ആണ്, അവരുടെ അടുത്തേക്ക് അയക്കും. എന്നിട്ട് അവർക്ക് മാക്സിമം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. കാരണം പലരും ഡെസ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് സമൂഹത്തിൽ ആരുടെ ഇത് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം, പറഞ്ഞാൽ തന്നെ അവർ ഇൻസൾട്ടഡ് ആവും എന്നുള്ള വേറെ കാര്യം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെല്ലുമ്പോഴായിരിക്കും മിക്കവാറും പറഞ്ഞുകൊടുക്കും, നിങ്ങൾ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റി അതോറിറ്റി ചെല്ലൂ, കാരണം അവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾക്കൊരു മെന്റലി റീഹാബിലിറ്റേഷൻ ഉള്ള സൗകര്യം ചെയ്തു തരുമെന്ന് പറയും. അപ്പോൾ അവർ വരും, നമ്മൾ അവരെ കൗൺസിലിംഗ് രണ്ടും മൂന്നും പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ കേസ് നടത്താൻ ആവശ്യമാണെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റിൻ്റെ സർവീസ് കൊടുക്കും, അഡ്വൈസ് കൊടുക്കും, ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും, കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ അവർക്ക് കോമ്പൻസേഷൻ, അതായത് ഇപ്പം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നൽസയുടെ ഒരു വുമൺ ആൻഡ് ചൈൽഡ് വിക്ടിം കോമ്പൻസേഷൻ സ്കീം 2017 പറഞ്ഞുണ്ട്. അത് പ്രകാരം സെക്ഷുവൽ ഹരാസ്മെന്റിലോ അല്ലെങ്കിൽ റേപ്പിനോ അല്ലെങ്കിൽ ആസിഡ് അറ്റാക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ പെടുന്നവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ സ്കീമുണ്ട് നമുക്ക്. അപ്പോൾ ആ സ്കീം പ്രകാരം ഇവർ കോമ്പൻസേഷൻ കൊടുക്കും.
3: കള്ള പരാതികളായിട്ട് വരുന്ന ആൾക്കാരെ എന്താ ചെയ്യുക? പരാതികൾ പലതും കിട്ടും.
4: ഉണ്ട്. ഒന്നാമത് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ഇപ്പം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അനാവശ്യമായ കാര്യങ്ങൾ വരും, ഓടി വരും. പക്ഷേ പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അത്രയും വരില്ല. അതാണ് അഭിഭാഷകരെ അപ്രോച്ച് ചെയ്യാനുള്ള മടിയും ഫ്രീ ലീഗൽ എയ്ഡിലേക്ക് വരാനുള്ള കാര്യം. നമ്മൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് ഗുണവും ദോഷവും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു കുറച്ച് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പരാതി വന്നതിന്റെ പേരിൽ ഒരു 90% ആൾക്കാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഏത് പരാതി വന്നാലും നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. എതിർകക്ഷി വരുമ്പോഴാണ് നമ്മളിതിൻ്റെ സത്യാവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇത് ഇങ്ങനെയാണ് ഫാക്റ്റ്, അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലോസ് ചെയ്ത് അവർ പൊക്കളാൻ പറയും, അത് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു കള്ളപ്പരാതി വരും എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു 99% കേസ് കളയാൻ പറ്റില്ല. ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട്
3: പരാതികൾ, ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഏതൊക്കെ വഴികളാണ്? നമ്മളൊരു താലൂക്ക് ലീഗൽ സർവീസ്
4: കമ്മിറ്റിയുണ്ട്,
3: കമ്മിറ്റി അവിടെ അറിയിക്കാൻ എന്തൊക്കെ നമ്പറുകളുണ്ടോ, മെയിൽ ഐഡികളുണ്ടോ?
4: നമുക്ക് പരാതി നേരിട്ട് കൊടുക്കാം, ഫോൺ മുഖാന്തരം കൊടുക്കാം, പിന്നെ മെയിൽ അയക്കാം. ഈ മൂന്ന് രീതി. ഇപ്പം നമുക്ക് മെയിനായിട്ട് വരുന്നത് നേരിട്ട് ഫയൽ ചെയ്യും, മെയിലിൽ വരിക ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ എടുക്കും, ഓരോ പെറ്റീഷനും പരാതി പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ നമ്പർ പറഞ്ഞാൽ നമ്മൾ നമ്പർ പിടിക്കും. അതിനുശേഷം രണ്ട് കൂട്ടർക്കും നമ്മൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരാൻ പറഞ്ഞാൽ നോട്ടീസ് ആയി. എന്നിട്ടാണ് രണ്ട് കൂട്ടരെയും വിളിച്ച് വരുത്തി ഡിസ്കസ് ചെയ്യുന്നത്.
3: ഈ പരാതി അയക്കാനുള്ള മെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉണ്ടോ?
4: ഉണ്ട്. ഇപ്പം DLSA നമ്പർ ഇടുക്കി ജില്ലയിലാണെങ്കിൽ DLSA@gmail.com എന്നുള്ള മെയിലേക്ക് അയച്ചാൽ മതി, പരാതി നമുക്ക് അവിടെ കിട്ടും. അതൊക്കെ എല്ലാ താലൂക്ക് ലീഗൽ സർവീസ് എല്ലാവർക്കും ഉണ്ട്.
3: അപ്പോൾ ഇത് ഈ മെയിൽ ഐഡിയിൽ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരാതി?
4: തീർച്ചയായിട്ടും. ഓരോ പേപ്പർ അവിടെ വരുന്നതിനും കണക്കുണ്ട്, ഓരോന്നും രജിസ്റ്ററിൽ കയറും, ഓരോന്നും ലീഗലി ആണ് അത് ക്ലോസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അടുത്ത് മാറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല.
3: ഈ അടുത്ത കാലത്ത് ഇപ്പോൾ തൂഫാൻ പോലുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൂഫാനിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ, അങ്ങനെയുള്ള മനുഷ്യന് മാനസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ ഇടപെടുന്നുണ്ടോ?
4: തീർച്ചയായിട്ടും. നമുക്ക് കെൽസിയുടെ തന്നെ സ്കീം ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ജില്ലാ ജഡ്ജും താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതേപോലെ തന്നെ വുമൺ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ജില്ലാ യൂണിറ്റിലെ അംഗങ്ങളും അതേപോലെ തന്നെ കളക്ടറൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ പ്രകാരം നമ്മൾ പല കേസ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഡി അഡിക്ഷൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഈ ചികിത്സയ്ക്ക് പോകാൻ മടിയാണ്. അത് ഭയങ്കര, നമ്മൾ എത്ര കണ്ട് കൗൺസിലിംഗ് കൊടുത്താലും അവർ മടിയാണ്. പിന്നെ വീട്ടുകാർക്ക് ഇവരെ ബലമായിട്ട് കൊണ്ടുപോകാൻ ധൈര്യവുമില്ല. ആ സാഹചര്യങ്ങളിൽ നമുക്ക്

0: നമ്മുടെ സ്കീം പ്രകാരം വില്ലിംഗ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡിയറിക്ഷനിലേക്ക് വിടാൻ പറ്റുള്ളൂ. ഇത് ഇയാൾ വില്ലിംഗ് അല്ല, വീട്ടുകാരെ ബലമായിട്ട് കൊണ്ടുപോവുകയുമില്ല. പോലീസുകാരെ സംബന്ധിച്ച് നമ്മൾ പല പരാതികളും വരുമ്പോൾ നമ്മൾ അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യും, വിളിപ്പിക്കും. എസ് എച്ച് ഒ പറയും തന്നെ ചെയ്യണമെന്ന് പറയും. എസ് എച്ച് ഒ പറയുന്ന ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്, വീട്ടുകാരെ നിസ്സഹകരണമുണ്ട്, അവർക്ക് അത് ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകാൻ വീട്ടുകാർ സഹകരണമില്ല. അത് വീട്ടുകാർ പറയുന്നത് ഇയാളെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാവില്ല. പോലീസുകാരും പറയുന്നത് അങ്ങനെയാണ്, അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമുക്ക് എതിരാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വില്ലിംഗ് ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കൊടയത്തൂർ ആക്ക് ഞാൻ പ്രൊബേഷൻ ഓഫീസറെ വെച്ചിട്ട് അയാളുടെ കാര്യം വെച്ചാൽ ഭാര്യ ഇയാൾ മദ്യപാനം കാരണം ഒഴിവായി പോയി, കുട്ടിയുണ്ട്, ഇയാൾ അച്ഛൻ്റെ അമ്മേനെ കൂടെയാണ് താമസിക്കുന്നത്, രാവിലെ മുതൽ മദ്യപാനമാണ്, അമ്മ ജോലി ചെയ്ത പൈസ കൊണ്ടാണ് ഇയാൾ പൈസ വെച്ചാൽ മദ്യപാനം, അമ്മയ്ക്ക് അമ്മ പൈസ കൊടുത്തില്ല അമ്മ ഉപദ്രവിക്കും, കുട്ടിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യും. അപ്പം ഇങ്ങനെ പരാതി അമ്മ വന്നു, അന്ന് അമ്മ ഒന്ന് വിളിച്ചോണ്ട് അവിടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് ഇയാൾ വരില്ല, ഞാൻ പ്രൊബേഷൻ ഓഫീസറെ വിളിച്ചു, പ്രൊബേഷൻ ഓഫീസർ അവിടെ നേരിട്ട് പോയി സംസാരിച്ചു. എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻ്ററിൽ വിട്ടു. ഏകദേശം 30 ദിവസം അയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തി. അതിനുശേഷം പ്രൊബേഷൻ ഓഫീസർ തന്നെ ഇയാളെ കൊണ്ടുപോയി, ഇയാളെ ഇലക്ട്രീഷ്യനാണ്, ഒരു കോൺട്രാക്ട് കീഴിൽ നിർത്തി ജോലി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം അങ്ങനെ പോകുന്നുണ്ടെന്ന് കേട്ടു.
1: അത് നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ വിക്ടിം ഇഷ്ടമാതിരി
0: ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അറിയാൻ പോകുന്ന ഒരു 10-15 വർഷം കഴിയുമ്പോഴാണ്. കാരണം പുതിയ ജനറേഷനിലെ കുട്ടികൾ പ്രൊഡക്റ്റീവ് അല്ലാണ്ടായി മാറും. അപ്പം എന്താ വെച്ചാൽ ജോലി ഉണ്ടാവില്ല. ഒരു ജോലി ഇല്ലാത്ത സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമൂഹം പുറോട്ടല്ലേ പോകുള്ളൂ. അതിന്റെ കോൺസിക്വൻസ് അറിയാൻ വേണ്ട 10-15 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പ്രോജക്റ്റുകൾ വളരെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ ഭയങ്കര ദോഷം. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹവും മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാനിരുന്നാൽ തന്നെ ഉപയോഗം കുറയും. അത് നമ്മൾ തൂഫാൻ പോലുള്ള പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും സമൂഹം ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വ്യൂ.
1: അതുപോലെ തന്നെ നമ്മളിപ്പോ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് വയസ്സായവരുടെ ഒരു വാർദ്ധക്യത്തിന്റെ ഒരു നടന്ന രീതിയിൽ ഇപ്പോൾ കേൾവിയുണ്ട്, സത്യമാണ്. കുറച്ചൊക്കെ പല ആൾക്കാരും ഇവിടെ നിന്ന് പോവാണ്, പുറത്തേക്ക് പോവാണ്. അപ്പൊ അച്ഛനമ്മമാര് ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഇങ്ങനെയുള്ള കേസുകൾ വയസ്സായ ആൾക്കാരുടെ കേസുകളിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: നമ്മൾ പറയുന്നത് ശരിയാണ്, പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്, അത് വളരെ നല്ലതാണ്. നമ്മുടെ ലൈഫ് സ്പാൻ കൂടിയതാണ് അർത്ഥം, നമ്മുടെ ആരോഗ്യ മേഖല അതിനൊക്കെ നല്ലതാണെന്ന് തന്നെ അർത്ഥം. ഒന്ന്, രണ്ട്, പറഞ്ഞത് വളരെ ശരിയാണ്. ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം നമ്മൾ അവർ വിദേശത്തേക്ക് പോവുകയാണ്, പേരൻസ് മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരിയെ നോക്കാൻ വേറെ ആരുമില്ല, കുറച്ച് ദൂരെ ബന്ധുക്കളുണ്ട്, അവരിടയ്ക്ക് വന്ന് നോക്കും. അപ്പം ഇവർക്ക് ഒരു അസൗകര്യമാണെന്ന് ഒരു പാരാ ലീഗൽ വോളണ്ടിയർ എന്നെ വന്ന് അറിയിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കണേ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാരാ ലീഗൽ വോളണ്ടിയർ ഡെപ്യൂട്ടി ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇടയ്ക്ക് ഒരാഴ്ച ഒന്നെങ്കിലും നിങ്ങൾ പോയി നോക്കണം, അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയണം, മരുന്ന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കണ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. 2-3 മാസം തുടർച്ചയായിട്ട് അദ്ദേഹം പോയി നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ ബന്ധുക്കൾ അടുത്തുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി, പിന്നെ പരാതി ഒന്നും വന്നില്ല.
1: ശരിക്കും ഇടുക്കി പോലുള്ള സ്ഥലത്ത് ലീഗൽ സർവീസസ് അതോറിറ്റി കൃത്യമായി നല്ല സഹായങ്ങളാണ് ചെയ്യുന്നത് മനസ്സിലായി. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞില്ല, ഇപ്പൊ എറണാകുളം പോലുള്ള സ്ഥലത്ത് ആവശ്യത്തിനുണ്ട്, പക്ഷെ ഇടുക്കിയിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.
0: തീർച്ചയായിട്ടും പറ്റും.
1: ഇത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമില്ലേ?
0: ശരിക്കും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വർക്കുകൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: കാരണം പലർക്കും അത് അറിയില്ല, ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടോ, ഇപ്പൊ അറിഞ്ഞു വരുന്ന ഒരു ഒരു ഘട്ടമാണ്.
0: ഇപ്പൊ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഏതൊരു കാര്യവും സമൂഹത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് കവറേജ് ചെയ്യാൻ മീഡിയ വേണം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നത് കാണുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്നും അറിയപ്പെടേണ്ട പോകുന്നത്. ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തെരുവുനായ ആക്രമണ പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ എത്രയോ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ മാസം പോലും തേക്കടിയിലോ കുമളിയിലോ ഡേറ്റ് സ്ഥലം ഞാൻ കറക്റ്റ് ഓർമ്മയില്ല, 5 പേരെ തെരുവുനായ കടിച്ചു. 5 പേരും പുറം സംസ്ഥാനത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ തെരുവുനായ ശല്യം ഉണ്ട്. ഇങ്ങനെ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടും എന്ന് ഇവിടെ എത്ര പേർക്ക് അറിയാം? 2018 മുതൽ 2025 വരെ ഇടുക്കി ജില്ലയിൽ നല്ല പരാതി 100 പരാതി വന്നിട്ടുള്ളൂ. 100 പരാതിയാണ് തന്നെ. കാരണം റിട്ടയർഡ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി മുമ്പായിരുന്നു പരാതി തരേണ്ടിയിരുന്നത്. ആ പരാതി എല്ലാം കൂടെ ശേഷം ആ കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് തന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ 101 പരാതിയാണ് കിട്ടിയത്. 2026 എണ്ണം കൂടി കേട്ടോ, ഇപ്പോൾ തന്നെ ഏകദേശം കുറച്ച് എണ്ണം കൂടിയിട്ടുണ്ട്. അത് നമ്മൾ 15 ലക്ഷം രൂപകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അതിൽ 2 പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും പൈസ കൊടുത്തു. 10 ലക്ഷം രൂപയോളം ഇപ്പം ഡിസ്പേഴ്സ് ചെയ്തു പഞ്ചായത്തുകൾ.
1: കൊടുത്തു കഴിഞ്ഞു.
0: കാരണം അവരെ സംബന്ധിച്ചോളം കൊടുത്തേ പറ്റുള്ളൂ. അത് അവർ കൊടുക്കും. നമ്മൾ റെക്കമെൻഡേഷൻ ചലഞ്ച് ചെയ്യാൻ നിൽക്കാറില്ല. 2 പഞ്ചായത്ത് കൊടുത്തിട്ടില്ല, അവർ അപ്പീൽ പോകുന്ന പറഞ്ഞ് ആ വഴിക്ക് നോക്കാം. പക്ഷെ എന്നാൽ പോലും 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയും ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ ആൾക്കാർ ഗുണം കിട്ടിയത് കൊണ്ട്
1: അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്.
0: തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് ആണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു റൈറ്റ് അവകാശം അവർക്കുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജില്ലയിൽ എത്ര പേർക്ക് അറിയാം?
1: അത് കുറച്ചുകൂടി ഇനി അറിയേണ്ടിരിക്കും.
0: അതാണ് ലീഗൽ സർവീസ് കമ്പനിയുടെ വർക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയും.
1: പിന്നെ വേറൊരു കാര്യം, ഇടുക്കി പോലുള്ള ഒരു ജില്ലയിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ട്. അതിലൊക്കെ ഇടപെടുന്നുണ്ട്.
0: ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവികുളം അവിടെ ഒരു ആന ചവിട്ടിക്കൊന്ന ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഒരു ലേഡിയെ ചവിട്ടിക്കൊന്നു, കൊച്ചിന് പരിക്ക് പറ്റിയല്ലോ. ആ കേസിൽ അപ്പൊ തന്നെ കെൽസേന്ന് വിളി വന്നു. കെൽസേന്ന് വിളിച്ചു, അവരെ പോയി കണ്ടിട്ട് എന്തെങ്കിലും

0: സർവീസ് വേണമെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അതിന് അടിസ്ഥാനത്തിൽ നമ്മൾ ദേവികുളം എന്ന് ഒരു PLV വിട്ടു. PLV പോയി അവിടെ അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി സർക്കാർ 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻട്രീം കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലായി. പിന്നെ അവർ ചികിത്സയിലാണല്ലോ. അതുകൊണ്ട് റിപ്പോർട്ട് നമ്മൾ കെൽസിക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിമാലിയിൽ മണ്ണിടിച്ചിട്ടുണ്ടായില്ല 1 വർഷം മുമ്പ്. ആ സമയത്ത് അതേപോലെ തന്നെ കെൽസിന്ന് ഇന്റർവെൻഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ PLV ആയിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് സർക്കാർ അവരെ പുനരധിവസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കളക്ടർ റിലീഫ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കേസ് ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനങ്ങൾ കേസ് കൊടുക്കുന്നത് പറയാൻ നമുക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ലല്ലോ.
1: ഇല്ല ഇല്ല
0: ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ആറും റിപ്പോർട്ട് നമ്മൾ കെൽസിയെ കൊടുത്തിട്ടുണ്ട്.
1: അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരു ബോഡി, അതായത് DLSA പോലുള്ള ബോഡി സജീവമായി ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും.
0: എല്ലാ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരു സബ് ജഡ്ജ് കടലിലുള്ള ഓഫീസറാണ് സെക്രട്ടറി വെച്ചിരിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സർക്കാരിനും ഒരു നിർബന്ധമുണ്ട്. ലീഗൽ ആയിട്ടുള്ള എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരാളെ ഇങ്ങനെയുള്ള ആളെ നമ്മുടെ സർവീസ് കൂടെ തരുന്നത്.
1: അതെ അതെ,
0: 24 hours ആണല്ലോ.
1: അതെ, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആകാശവാണി പോലുള്ള ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ഇങ്ങനെ കൃത്യമായി സംസാരിച്ചതിലും നമുക്ക് വലിയ കൃതജ്ഞതയും സന്തോഷമുണ്ട്.
0: എന്നെ ക്ഷണിച്ചത് സന്തോഷം. നമ്മുടെ സർവീസിൽ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കട്ടെ.
2: നിയമവീഥി സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സ്ആപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
2: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
4: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രകാശ് പി എം ജയ് ഗരീബോ ജയ് ബൻ ഗൈ.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി

0: പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: കാളിദാസമാധുരിയിൽ ആദ്യം മേഘസന്ദേശവും തുടർന്ന് കുമാരസംഭവവുമാണ് നാം ആസ്വദിച്ചത്. എന്നാൽ കാവ്യങ്ങളിൽ കാളിദാസൻ സഹൃദയർക്ക് നൽകിയ കന്നിക്കണി രഘുവംശമാണ്. ബൃഹത്തും മഹത്തുമാണ് രഘുവംശ കവ്യം. 19 സർഗങ്ങളിൽ 1000-ലധികം ശ്ലോകങ്ങൾ. സൂര്യവംശത്തിൻ്റെ കഥയാണ്. ദിലീപൻ മുതൽ അഗ്നിവർണൻ വരെ 30 രാജാക്കന്മാരുടെ ചരിതം. ഭരണത്തെയും സമൂഹത്തെയും പറ്റിയുള്ള തൻ്റെ ആദർശങ്ങൾ കാളിദാസൻ അവതരിപ്പിക്കുന്നത് ഈ ആദ്യ കാവ്യത്തിലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊരു ശാശ്വത വിദ്യാലയമാണ് രഘുവംശം എന്ന് വിജ്ഞന്മാർ പറയാറുണ്ട്. പലരും ഇതിനെ കാളിദാസൻ്റെ ശ്രേഷ്ഠകൃതിയായി കണക്കാക്കുകയും ചെയ്യുന്നു. പിൽക്കാലകൃതികളിൽ കാണുന്ന തരളമായ റൊമാൻറ്റിക് ഭാവനകളിലേക്കല്ല, ഗഹനമായ ക്ലാസിക് ചിന്തകളിലേക്കാണ് നവതാരുണ്യത്തിൽ കാളിദാസൻ്റെ കവിത ചിറകടിച്ചത് എന്നത് പഠിതാക്കളുടെ മുൻപിൽ ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു. കാളിദാസ കവിതയ്ക്കാകെ ആമുഖമാകാവുന്ന വാഗർത്ഥങ്ങളെ സംബന്ധിച്ച പ്രസിദ്ധമായ ശ്ലോകം രഘുവംശത്തിൻ്റെ മംഗളമായാണ് കവി നിബന്ധിച്ചിരിക്കുന്നത്. വാക്കും അതിൻ്റെ അർത്ഥവും വേണ്ട പോലെ മനസ്സിൽ തോന്നാൻ ജഗത് പിതാക്കളെ വന്ദിക്കുന്നു.

ജഗതഃ പിതരൌ പാർവതീ പരമേശ്വരൌ അഹം വന്ദേ. സർവചരാചരാത്മകമായ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായ ഉമാമഹേശ്വരന്മാരെ വന്ദിക്കുന്നു. മാതാച പിതാച മാതാപിതരൌ, അതിലേകശേഷൻ വന്നിട്ട് പിതരൌ എന്ന് മാത്രം പറഞ്ഞാലും മാതാവും പിതാവും എന്നർത്ഥം. ജഗത് പിതാക്കൾക്കൊരു വിശേഷണം, വാഗർത്ഥാവിവ സംപൃക്തൗ, വാക്ച അർത്ഥശ്ച വാഗർത്ഥൗ. വാക്കും അർത്ഥവും പോലെ നിത്യബദ്ധരാണ് പാർവതി പരമേശ്വരന്മാർ. ശബ്ദത്തിൻ്റെ അധിഷ്ഠാനം പാർവതിയും അർത്ഥത്തിൻ്റേത് പരമശിവനുമാണ് എന്നാണ് പുരാണ സങ്കല്പം. അർത്ഥനാരീശ്വര രൂപത്തിൽ പരസ്പരം പിരിയാത്തവരാണ് ഉമയും ശിവനും. മൊഴിയും പൊരുളുമെന്ന പോലെ അവർ ഇണങ്ങിയിരിക്കുന്നു. കാവ്യ ആരംഭത്തിൽ അവരെ സ്മരിക്കുന്നത് വാഗർത്ഥ പ്രതിപത്തിക്കു വേണ്ടിയാണ്. പ്രതിപത്തി, പ്രാപ്തി, അറിവ്, ഇന്ന ശബ്ദം പ്രയോഗിച്ചാൽ ഇന്ന അർത്ഥം വരുമെന്നുള്ള അറിവ്. കാവ്യരചനയിൽ കവി അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇതാണ്.

0: ഭാഷ അപൂർവം, ഉള്ളു തുറന്നു കാട്ടാൻ വാക്കിന് കഴിയാതെ പോകുന്നു. ഇത് പരിഹരിക്കണമെങ്കിൽ ശബ്ദചിത്രങ്ങളും അർത്ഥചിത്രങ്ങളും അഹമഹമികയാ സമുദ്രത്തിൽ തിരകൾ എന്ന പോലെ മനസ്സിലേക്ക് തള്ളി വരണം. അതിന് വാഗർത്ഥ പ്രതിപത്തി ഉണ്ടാകണം. അത് തരാൻ കഴിയുന്നവർ പാർവതി പരമേശ്വരരാണ്. വാക്കും അർത്ഥവും പോലെ നിത്യ സമ്പർക്കം അവർക്കുണ്ട്. ഉള്ളിൽ തിരിയുന്ന ആശയം കേൾക്കുന്നവരിലേക്ക് പകർത്തുന്നതിന് ഉചിതമായ ശബ്ദങ്ങൾ കണ്ടെത്തുകയാണ് കവിയുടെ കർമ്മം. അതുകൊണ്ട് കവികൗശലം തെളിയിക്കുന്നത് വാഗർത്ഥ പ്രതിപത്തിയെയാണ്. ആവോളം പദാവലികൾ തനിക്ക് നൽകണേ എന്നാണ് കവിയുടെ പ്രാർത്ഥന. ശബ്ദവും അർത്ഥവും പോലെ നിത്യബദ്ധർ എന്ന വിശേഷണം വാഗർത്ഥ പ്രതിപത്തി നൽകാൻ അവർക്കേ കഴിയൂ എന്ന് സൂചിപ്പിക്കുന്നു. ജഗത് പിതാക്കൾ എന്ന വിശേഷണം തന്നോടവർക്ക് വാത്സല്യമുണ്ടെന്നും പ്രാർത്ഥിച്ചത് കനിഞ്ഞരുളുമെന്നതിൽ സംശയമില്ലെന്നും ധ്വനിപ്പിക്കുന്നു. വാഗ്ധേനു വത്സന് പാൽ ചുരത്തിക്കൊടുക്കുന്നത് പോലെ പിൽക്കാലത്ത് രചിക്കാനിരിക്കുന്ന കുമാരസംഭവത്തിൻ്റെ മർമ്മം ഈ മംഗളത്തിൽ കവി ഒളിപ്പിച്ചിരിക്കുന്നു. ഉമാമഹേശ്വരന്മാർ നിത്യസംതൃപ്തരാകും, ജഗത് പിതാക്കളും ആകും. അർത്ഥതലങ്ങൾ അനേകമുണ്ട് ആദ്യകാവ്യത്തിലെ ഈ ചെറുവരികൾക്ക്. പിൽക്കാല കാവ്യങ്ങൾക്കൊന്നിനും കാളിദാസൻ മംഗളം എഴുതിയിട്ടില്ല. അതുകൊണ്ട് കാളിദാസൻ്റെ കാവ്യങ്ങൾക്ക് മൊത്തമുള്ളൊരു മംഗളമായി വാഗർഥാവിവ എന്ന ശ്ലോകത്തെ കണക്കാക്കാം. വാഗർഥതുല്യം പിരിയാതെയുള്ള യോഗത്തൊടും ലോകപിതാക്കളായി പേർ കേട്ട ഗൗരി പരമേശ്വരർക്കായി വാഗർഥബോധം വരുവാൻ തൊഴുന്നേൻ എന്ന് കുണ്ടൂർ നാരായണ മേനോന്റെ പരിഭാഷ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:45. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രപ്രദേശസ്യ ഭോഗാപുരം സ്ഥലെ അല്ലൂരി സീതാറാം രാജു അന്താരാഷ്ട്രീയ വിമാനപത്തനസ്യ ഉദ്ഘാടനം അകരോത്. അഥ ച ആധാരഭൂതസംരചനാ ഊർജാക്ഷേത്രയോ 18,000 കോടി രൂപ്യകാണാം പ്രകല്പാഹ അപി ശുഭാരംഭിതാഹ. നാഥുലാദ്വാരസ്യ മാധ്യമേന ഭാരത ചീനയോഹ മധ്യേ സീമാപാര വ്യാപാരഃ പുനഃ സമാരബ്ധഃ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശകഃ അജിത് ഡോവാലഃ ലോകമാന്യ തിലക രാഷ്ട്രീയ പുരസ്കാരേണ സഭാജിതഃ. ഗ്ലാസ്ഗോ നഗരെ ആയോജിത്തെ രാഷ്ട്രമണ്ഡല ക്രീഡോത്സവേ മഹിളാനാം ചതുഃപഞ്ചാശത് സപ്തപഞ്ചാശത് കിലോഗ്രാം വർഗയോഃ ജാസ്മിൻ ലംബോരിയ പ്രീതി പവാർ ഇത്യേതാഭ്യാം സ്വർണപ്പതകം വിജിതം. അപി ച തായ്പേ ഓപ്പൻ ബാഡ്മിന്റൺ പ്രതിയോഗിതായാഃ ചരമസ്പർദ്ധായാം പ്രവിഷ്ടാ ഭാരതസ്യ 17-വർഷീയ ക്രീഡിക തൻവി ശർമ്മ. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാവോചത് യത് ആന്ധ്രപ്രദേശഃ ദ്രുതഗത്യാ അഗ്രേസരതി. സഹൈവ കേന്ദ്രസർവകാരഃ വിശാലസ്തരീയ ആധാരഭൂതസംരചനായാഃ ഔദ്യോഗികവികാസസ്യ ച മാധ്യമേന സ്വർണ ആന്ധ്രസ്യ അഥ വികസിത ഭാരതസ്യ സങ്കല്പം പൂരയിത്തും പൂർണ്ണതഃ കടിബദ്ധോ വർത്തതേ. വിജയനഗരം ജനപദസ്യ ഭോഗപുരം സ്ഥലെ അല്ലൂരി സീതാറാം രാജു അന്താരാഷ്ട്രീയ വിമാനപത്തനസ്യ ഉദ്ഘാടനോത്തരം ജനസഭാം സംബോധയൻ പ്രധാനമന്ത്രി ന്യഗാദീത് യത് വിമാനപത്തന മാർഗോർജാക്ഷേത്രാണി സമേത്യ 18,000 കോടി രൂപ്യകാണാം വികാസ പരിയോജനാഃ കേന്ദ്ര രാജ്യയോഃ NDA സർവകാരസ്യ നേതൃത്വേ രാജ്യസ്യ ദ്രുതഗത്യാ ജായമാനാം പ്രഗതിം പ്രദർശയതി.
2: आज यहाँ करीब 18,000 करोड़ रुपीज की विकास परियोजनाओं का शुभारंभ लोकार्पण और शिलान्यास हुआ है. एयरपोर्ट के साथ साथ ये प्रोजेक्ट आंध्र की रोड कनेक्टिविटी से भी जुड़े हैं. इनमें एनर्जी सिक्योरिटी से जुड़े प्रोजेक्ट भी हैं. ये विकास कार्य इस बात के प्रतीक है कि इस समय आंध्र किस स्पीड से आगे बढ़ रहा है.
1: പ്രധാനമന്ത്രിണ എത്തത് നവീന വിമാനപത്തനം ആന്ധ്രപ്രദേശസ്യ വിശേഷത ഉത്തരാന്ധ്രക്ഷേത്രസ്യ പ്രഗതേ ധാവനമാർഗഃ സഹൈവ രാജ്യസ്യ യൂനാം ആകാംക്ഷാണാം ക്ഷേപണമഞ്ചഃ ഇതി പ്രതിപാദിതം. സഹ അഘോഷയത് യത് അസ്യ വിമാനപത്തനസ്യ നാമകരണം സ്വതന്ത്രതാസേനാനിനഃ അല്ലൂരി സീതാറാം രാജുവര്യസ്യ നാംനാ കൃതം. യത് ആഗാമി വംശായ ദേശഭക്തേ സമാജസേവായാഃ ച പ്രേരണാം പ്രദാസ്യതി.
2: NDA സർക്കാർ മേ ആജ് ഛോട്ടേ ശഹർ കേ സാധാരണ ലോഗ് ഭീ ഫ്ലൈറ്റ് സേ ആ ജാ രഹേ ഹൈ. 12 ഇയേഴ്സ് മേ സിർഫ് എയർപോർട്ട് കി സംഖ്യ നഹി ബഡി ഹൈ. ഹമാരി ഉഡാൻ യോജന കേ കാരണ ആജ് ഗരീബ് പരിവാർ കേ ലോഗോ കോ ഭീ ജഹാജ് മേ ബൈഠനേ കാ അവസർ മിൽ റഹാ ഹൈ. ഇസ് യോജന നേ ഗരീബ് സേ ഗരീബ് കോ അപ്നാ സപ്നാ പൂരാ കർനേ മേ മദദ് കീ. കുഛ് ദിൻ പഹലേ ഈ സർക്കാർ നേ ഉഡാൻ യോജന കേ ദൂസരേ ഫേസ് കീ ശുരുആത് കീ. ഇസ് പർ ഭീ 29,000 കറോഡ് രൂപീസ് ഖർച്ച് കീയേ ജായേംഗേ.
1: അത്രാവസരെ കേന്ദ്രീയ നാഗരിക വിമാനന മന്ത്രി കെ മോഹൻ നായിഡു എതസ്യ വിമാനപത്ത

0: वर्षा सामान्या स्थास्यति इत्यपि ऋतुविज्ञानस्य स्पष्टीकरणम्। ग्लास्गो नगरे आयोजिते राष्ट्रमंडल क्रीडासु अद्य भारतस्य प्रीति पवार जैस्मिन लेम्बोरिया च स्वस्व अंतिम मुष्टियुद्धे 5-0 इति अंकांतरालेन विजयं संप्राप्य स्वर्णपदकं विजितवत्यौ। अत्रांतरे त्रिकूर्दक क्रीडासु भारतस्य प्रवीण चित्रावेलेन रजत पदकं सेलवा प्रभुना च कांस्य पदकं अवाप्तम्। ताइपे ओपन बैडमिंटन प्रतियोगितायाः चरमस्पर्धायां प्रविष्टा भारतस्य 17-वर्षीया क्रीडिका तन्वी शर्मा। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4, 5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷി

0: ലക്ഷം, നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ് ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി സി വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൗൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും

0: ജെയ്സ്മിൻ ലബോറിയയുമാണ് സ്വർണമെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദേംഗ് ബാമിനാണ് വെള്ളിമെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച പൊതുവെ അവധിയുടെ ആലസ്യമാണ് എല്ലാവർക്കും. മടിപിടിച്ച് വെറുതെ വീട്ടിലിരിക്കാനാവും ഏറെ പേരും ഇഷ്ടപ്പെടുക. എന്നാൽ ഞായറാഴ്ച ഊർജ്ജസ്വലമായി അതും നാടിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ കഥയാണ് ഇന്ന് നല്ല വാർത്തയിൽ ആദ്യം. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും സർക്കാർ ജീവനക്കാരും വിരമിച്ചവരും തൊഴിലാളികളും ഉൾപ്പെടെ 60 സന്നദ്ധ പ്രവർത്തകർ കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിലെ പാനുണ്ട ഗ്രാമത്തിൽ ചൂലും മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളുമൊക്കെയായി ഒത്തുകൂടുന്നു. ക്ലീൻ ഗ്രീൻ പാനുണ്ട എന്നതാണ് ഈ ഞായറാഴ്ച കൂട്ടായ്മയുടെ പേര്. 7 മുൻപ് റോഡിലെ കുഴികൾ നികത്താനും റോഡരികിലെ കാടുമൂടിയ ഭാഗങ്ങൾ വെട്ടിത്തെളിക്കാനും ഒരാൾ നടത്തിയ ഒരു ഒറ്റയാൾ ശ്രമമാണ് ഇന്ന് ഏകദേശം 250 സന്നദ്ധ പ്രവർത്തകരുള്ള ഒരു കൂട്ടായ്മയായി വളർന്നു വികസിച്ചത്. മാലിന്യ സംസ്കരണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുകയും പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിമാസ ബോധവൽക്കരണ പരിപാടികളും ഈ ക്ലീൻ ഗ്രീൻ പാനുണ്ട സംഘം ചെയ്തു വരുന്നു. തിരിച്ചടികളെ തോൽപ്പിച്ച് വിജയചരിത്രം എഴുതിയ നിരവധി പേരുടെ പ്രചോദനാത്മക കഥകൾ മുൻപും നല്ല വാർത്താ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാരാഗെയിംസ് ഷോട്ട്പുട്ടിൽ സ്വർണമണിഞ്ഞ ഷർമിളയുടെ ജീവിതം അത്തരത്തിലൊന്നാണ്. പോളിയോ ബാധിതയാണ് ഷർമിള. 2 പോളിയോ ബാധിച്ചതോടെ ജീവിതം അതിൽ ഒതുങ്ങിപ്പോകും എന്നെല്ലാവരും കരുതിയ ഘട്ടത്തിൽ ഷർമിളയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് ഷർമിളയുടെ അമ്മയായിരുന്നു. പക്ഷേ അതിലെ വൈരുദ്ധ്യം എന്തെന്നാൽ ഷർമിളയുടെ അമ്മ അന്ധയായിരുന്നു. കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഷർമിളയുടെ അമ്മ കുഞ്ഞിനെ മുന്നോട്ട് നയിച്ചു. ആദ്യ വിവാഹ ജീവിതവും ഷർമിളയ്ക്ക് ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരിഞ്ഞ ഷർമിള അമ്മയുടെ പിന്തുണയോടെ കായിക രംഗത്തേക്ക് കടക്കുമ്പോൾ പ്രായം 34. പലരും അപ്പോൾ നെറ്റിച്ചൊളിച്ചു. എന്നാൽ രണ്ടാം ഭർത്താവ് അജിത് സിംഗ് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ ഷർമിളയ്ക്കതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ശരീരം പരിമിതപ്പെടുത്തിയ പോളിയോയെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് പിന്നിലാക്കി ഷർമിള മുന്നേറുമ്പോൾ പക്ഷേ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിശീലനത്തിനുള്ള പണം കണ്ടെത്താൻ കുടുംബ ഭൂമി വരെ വിൽക്കേണ്ടി വരുന്നു. മകളുടെ മത്സരങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ നേടിയ ഓരോ വിജയവും പക്ഷേ ഷർമിളയുടെ അമ്മ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടാണ് കണ്ടത്. ഒടുവിൽ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഷർമിളയുടെ കയ്യിൽ നിന്ന് ഷോട്ട് 9.81 പാഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ വർഷങ്ങളുടെ വേദനയ്ക്കാണ് മറുപടി ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ പാരാ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം നേടി ഷർമിള ഇന്ത്യയ്ക്കായി ചരിത്രം കുറിച്ചു. സ്വർണമെഡൽ കഴുത്തിലണിഞ്ഞപ്പോൾ ഷർമിള ആദ്യം ഓർത്തത് അമ്മയെയായിരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ മകളെ നിർബന്ധിച്ച കാഴ്ചയില്ലാത്ത അമ്മയെക്കുറിച്ച്. ഷർമിളയ്ക്കും കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിയ എല്ലാ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. പുതിയ ഭാഷ പഠിക്കുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമാവണമെന്നില്ല. അതും സംസ്കൃതം പോലൊരു പൗരാണിക ഭാഷയാകുമ്പോൾ സ്വല്പമൊന്നും ബുദ്ധിമുട്ടും. എന്നാൽ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ

0: കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയൊരു ഊർജം നൽകുകയും അവരെ വളരെ ആവേശത്തോടെ കളിക്കുകയും കളി കാണുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, ഈ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തെ എങ്ങനെ നമുക്ക് ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാം, അതിനെ സംസ്കൃത ഭാഷയുമായി കണക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിന് രൂപം കൊടുത്തത്. അക്ഷര കന്തുകം എന്നതാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. അത് അക്ഷരമെന്നാൽ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുകയും കന്തുകം എന്നത് ബോളിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന രണ്ട് വാക്കുകൾ എടുത്തിട്ടാണ് അക്ഷര കന്തുകം എന്ന പേര് നൽകിയത്. നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിലെ ആൽഫബറ്റ് പഠിക്കുന്നത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ആ അറ, ആ ആന, ഈ ഇല, ഈ ഈച്ച എന്നൊക്കെയാണ്. ഇത് പരമ്പരാഗത രീതിയിൽ എല്ലാ കാലത്തും ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അക്ഷരമാല പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ അക്ഷരമാലയെ ഒരൊറ്റൊരു വിഷയവുമായി ബന്ധിപ്പിക്കുക, അത് ഫുട്ബോൾ എന്നതാണ്. ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല, സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി പ്ലേയിങ് കാർഡ് രീതിയിലേക്ക് അതിനെ ഞാൻ മാറ്റി, അതിനൊരു ഡിസൈൻ തയ്യാറാക്കി. അപ്പോൾ ഒരക്ഷരം തയ്യാറെടുത്തു, ആ എന്നൊരക്ഷരമാണെങ്കിൽ അതിന് അന്താരാഷ്ട്രീയ എന്ന് കൊടുത്തു. അതിൻ്റെ മലയാള തർജ്ജമയും കൊടുത്തു, മലയാള അർത്ഥവും കൊടുത്തു, ഇംഗ്ലീഷിലുള്ള മീനിങ്ങും കൊടുത്തു. അപ്പോൾ ആ അന്താരാഷ്ട്രീയ, ആ ആനന്ദ, ഫുട്ബോൾ ഒരു ഇന്റർനാഷണൽ ഗെയിമാണ്, അതുപോലെ തന്നെ ആനന്ദ സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ഈ ഇതസ്തത, അവിടെയും ഇവിടെയും ബോൾ അങ്ങോടും ഇങ്ങോടൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ അത് ഈ കാർഡ് നോക്കി പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ ആ ഒരു അക്ഷര കന്തുകം പ്രൊജക്റ്റിനെ തയ്യാറാക്കിയത്.
1: കുട്ടികളുടെ താല്പര്യത്തെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ അധ്യാപനം രസകരമാകും എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രീ അഭിലാഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. പണ്ടത്തെ പാട്ടിലെ ഈ തീവണ്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ കൽക്കരി തിന്ന് പുകയും കരിയും തുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി, കഥ മാറി. പുകയും കരിയും പുറന്തള്ളാത്ത ഹരിത ട്രെയിനുകളാണ് ഇന്നത്തെ താരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ, ഹൈഡ്രജനും ഓക്സിജനും പ്രതിപ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കി മുന്നോട്ട് പായുന്ന ഹരിത ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി ഡൽഹിക്കടുത്തുള്ള ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ സർവീസ് ആരംഭിച്ചത്. 1200-ലധികം കിലോമീറ്റർ സുഗമമായി സഞ്ചരിച്ച ട്രെയിൻ 3200-ലധികം ലിറ്റർ ഡീസൽ ഉപയോഗമാണ് ലാഭിച്ചത്. കരി നിറഞ്ഞ പുകയ്ക്ക് പകരം നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത്. പുകയോ കാർബൺ പുറന്തള്ളലോ ഇല്ലാത്തതിനാൽ നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ റെയിൽ ഗതാഗത മാർഗമാണിത്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ കേവലം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, രാജ്യത്തെ തദ്ദേശീയമായി ഹൈഡ്രജൻ റെയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും കാർബൺ രഹിത റെയിൽ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുകയും ചെയ്യുന്നു. മഴക്കാലമെത്തുമ്പോൾ വയനാടിന് സൗന്ദര്യത്തേക്കാൾ ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ. അതിശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ചേർന്ന് ജില്ലയെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളിക്കിടയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ജനകീയ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ. 2018-ലെ പ്രളയത്തിന് ശേഷം കൽപ്പറ്റ ആസ്ഥാനമായുള്ള ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി അതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴ നിരീക്ഷണ ശൃംഖല ഇന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 200 മഴ മാപ്പിനികളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇവയുടെ ചുമതല കർഷകരും ആദിവാസി സമൂഹങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ മഴയുടെ അളവ് രേഖപ്പെടുത്തി ഗവേഷകർക്ക് കൈമാറും. ഈ വിവരങ്ങൾ ഭൂപ്രകൃതി, മുൻകാല ഉരുൾപൊട്ടൽ മേഖലകൾ എന്നിവയുമായി ചേർത്ത് വിശകലനം ചെയ്യുന്നതിലൂടെ ഏത് പ്രദേശത്താണ് അപകട സാധ്യത കൂടുതലെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ജില്ലാതല മുന്നറിയിപ്പുകൾക്കുപരിയായി പ്രാദേശിക തലത്തിൽ അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാകും. ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും ശാസ്ത്രീയ വിവരങ്ങളും പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ കൃത്യമായ പ്രവചനങ്ങളിലൂടെ നിരവധി ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ഓരോ ദിവസവും ഒരു കർഷകൻ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് വെറുമൊരു കണക്കല്ല, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന മുന്നറിയിപ്പായി മാറിയേക്കാം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ

0: മെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം
1: ലമീജി നായർ,
0: അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ഒരു വാക്കിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരാളുടെ ദിവസം മനോഹരമാക്കാനും മറ്റൊരാളുടെ മനസ്സ് തകർക്കാനും ഒരു വാക്കിന് കഴിയും. ചില വാക്കുകൾ തളർന്ന മനസ്സിന് കരുത്താകുന്നു. നിനക്ക് കഴിയും എന്നൊരാൾ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അതേസമയം ഒരു നിമിഷത്തെ ദേഷ്യത്തിലോ അഹങ്കാരത്തിലോ പറയുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം മായാത്ത മുറിവായി കിടക്കും. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കുക. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഒരു വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഡി വിൽസണുമായി അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും നല്ലത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല വസ്ത്രങ്ങൾ, നല്ല ആഹാരം, നല്ല സിനിമ, ഇങ്ങനെ നല്ലതിനു വേണ്ടി നാം എത്ര ദൂരം വേണമെങ്കിലും പോകും. നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ്. നല്ല ആരോഗ്യത്തിന് നമുക്ക് മായം ചേർക്കാത്ത നല്ല ഭക്ഷ്യസാധനങ്ങൾ കിട്ടിയേ തീരൂ. നമുക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ തരുന്ന ആത്മവിശ്വാസം വേറൊന്നും തരില്ല. അതുപോലെ നല്ല വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ഊർജം മറ്റെന്തിനെങ്കിലും നൽകാൻ കഴിയുമോ? കൃഷിയിൽ നല്ലത് എന്ന് പറയുമ്പോൾ നല്ല വിത്തുകൾ, നല്ലയിനം വിളകൾ, നല്ല വളങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടും. ഇന്ന് നമുക്ക് നല്ലയിനം വിളകളെ കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. നല്ലയിനം വിളകൾ എന്നാൽ നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. മികച്ച വരുമാനത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം വിളവ് മാത്രമല്ല. നല്ല കൃഷിക്കും മികച്ച വരുമാനത്തിനും വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസൺ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡോക്ടർ ഡി വിൽസണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ വിൽസൺ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ കർഷകരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഏത് വിള ചെയ്താലും നല്ല ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുത്താലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ

0: നല്ല ഇനം എന്ന് നമ്മൾ പറയുമ്പം എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
1: നല്ല ഇനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതുമാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണമായിട്ട് രോഗപ്രതിരോധ ശക്തി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ പറ്റുന്ന, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമുക്ക് പറയാം, കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനമായിരിക്കണം, അതിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും എത്രയോ തരം മണ്ണുകളുണ്ട്. എല്ലാ മണ്ണിലും ഒരു വെറൈറ്റി യോജിച്ചതല്ല. അപ്പോൾ മണ്ണിൻ്റെ തരമനുസരിച്ചിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഇനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
0: ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഓൺലൈൻ സീഡ്സ് ഒക്കെ ഒത്തിരി വരുത്താറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നല്ലപോലെ വിളവ് തരുന്ന ചില ഇനങ്ങളുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിതൊക്കെ ഓൺലൈൻ വരുത്തി ഇവിടെ ചെയ്യുമ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം ആണോ ഇല്ലയോ എന്ന് അത് ഉറപ്പ് എന്തായാലും വരുത്തണമല്ലേ?
1: അതെ, അതൊരു വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വിത്ത് വാങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ പറയും, ഇത്ര വിളവ് ലഭിക്കും, ഒരുപക്ഷെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഈ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വിത്ത് മുളച്ചൊന്നും വരില്ല. ഇനി അഥവാ മുളച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനം ആയിരിക്കില്ല. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനങ്ങൾ ആധികാരികമായിട്ട് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നുണ്ട് ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും.
0: അപ്പോൾ ഇങ്ങനെ കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ഇനങ്ങൾ എടുത്താൽ ശരിയാണെന്നൊരു ഉറപ്പ് വരുത്താൻ നമുക്ക് എന്തായാലും അത് സാധിക്കും.
1: അതെ, കാരണം പുതിയ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഗവേഷണ കേന്ദ്രങ്ങളിലായിരിക്കും. അപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങളിലാണ് ആദ്യത്തെ അതിൻ്റെ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലതെന്ന് തോന്നുന്ന ഇനങ്ങൾ നേരിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരുടെ പിറയിടത്തിൽ അത് ടെസ്റ്റ് ചെയ്യും. അതിനെ ഫാം ട്രയൽ എന്നാണ് പറയുക. കൃഷിക്കാരുടെ തോട്ടങ്ങളിലും അല്ലെങ്കിൽ വയലിലും നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് അവസാനം ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാമെന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചതാണ്. പിന്നെ ഈ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഇനങ്ങൾ തന്നെ ഒരു മൾട്ടി ലൊക്കേഷൻ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ കോളേജിൽ വെള്ളാണിയിൽ, അത് തിരുവനന്തപുരം ജില്ലയിലാണല്ലോ, ഇവിടെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ മറ്റ് റീജിയണിലും നടത്തും. ഒരു പക്ഷേ മലബാർ റീജിയണിലോ അതുപോലെ റീജിയൺ വൈസ് ആയിട്ട്, അതാണ് മൾട്ടി ലൊക്കേഷൻ, പല ലൊക്കേഷനിൽ ട്രയൽ നടത്തിയിട്ട് ആ ലൊക്കേഷനിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കും ഇത് ശുപാർശ ചെയ്യും. അല്ലെങ്കിൽ പറയുന്നത് ഇത് തിരുവനന്തപുരം അല്ലെങ്കിൽ സതേൺ റീജിയണ് നല്ല ഇനമാണ്, ഒരു പക്ഷേ ഇത് നോർത്തേൺ റീജിയണിലും നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സതേൺ റീജിയണിലും നോർത്തേൺ റീജിയണിലും ഇത് കൃഷിക്ക് യോഗ്യമാണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു നീണ്ട പീരീഡിലെ ഗവേഷണത്തിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിലയബിളാണ്. അതേസമയത്ത് നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന വിത്തുകൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല. ഇനി എന്തെങ്കിലും മുളച്ചില്ലെങ്കിലോ നമ്മൾ ആരെടുത്താ കംപ്ലയിൻറ്റ് ചെയ്യുക? ഒന്നുമില്ല.
0: പിന്നെ സീസൺ അനുസരിച്ചും നമുക്ക് ഇനങ്ങളുണ്ട്. ഈ വെണ്ടയ്ക്ക തന്നെ ആണെങ്കിൽ മഴ സീസണിൽ വേറെ ഒരു ഇനമായിരിക്കും നല്ലത്, മഴയില്ലാത്ത സമയത്ത് വേറെ ഒരു ഇനമായിരിക്കും.
1: അതെ അതെ, സീസൺ അനുസരിച്ചും വ്യത്യാസമുണ്ട്. പറയാറുണ്ട് സമ്മർ വെജിറ്റബിൾസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഓരോ സീസണിലും, കാരണം ഈ പല കാർഷികളെയും ബാധിക്കുന്ന രോഗങ്ങൾ കീടങ്ങൾ അത് ഈ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ്. മഴക്കാലത്ത് ബാധിക്കുന്ന ചില കുമിൾ രോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ വേനൽക്കാലത്ത് നടുമ്പം ബാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സീസണിൽ കൃഷി ചെയ്യുന്നു ആ സീസണിന് യോജിച്ച തരത്തിലുള്ള വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്.
0: ഇവൻ ശീതകാല പച്ചക്കറികൾ ചെയ്യുമ്പം ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, ക്യാബേജ് നമ്മൾ നട്ടായിരുന്നു അല്ലെങ്കിൽ കോളിഫ്ലവർ നമ്മൾ നട്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പൂ വന്നില്ല, കേർഡ് ഫോം ആയില്ല, ഇങ്ങനത്തെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ അല്ലെങ്കിൽ നടുന്ന കറക്റ്റ് സമയം നമ്മൾ കഴിഞ്ഞിട്ട് നടുക, അല്ലെങ്കിൽ ഇനത്തിൻ്റെ സെലക്ഷൻ ശരിയായിരുന്നില്ല.

0: അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ കാബേജ് കോളിഫ്ലവർ പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അത് ശീതകാല പച്ചക്കറി വിളകളാണ്. പക്ഷേ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതും സാറ് പറഞ്ഞതുപോലെ ആ കറക്റ്റ് സീസണിൽ സമയത്ത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയായിട്ടുള്ള ബഡ് ഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ, നമുക്കതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും ഇല മാത്രമായിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമായിട്ട് നിൽക്കും.
1: പിന്നെ മാർക്കറ്റ് നോക്കിയിട്ടും ഇനങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മളെ കൃഷിക്കാർ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പം നമ്മൾ വളരെ ഈൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇനം നമ്മൾ കൃഷി ചെയ്യുകയാണ്, പക്ഷേ അതിൽ മാർക്കറ്റിൽ അതിന് വലിയ അംഗീകാരമില്ല എന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഉപഭോക്താക്കൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ്. പച്ചക്കറി വിളകളായാലും ഫ്രൂട്ട്സ് ആയാലും ഇപ്പോൾ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്, സൈസ് നോക്കാറുണ്ട്, ഭംഗി നോക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരുപക്ഷെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഇനങ്ങളെ നമ്മൾ വാങ്ങാൻ താല്പര്യം കാണിക്കുകയുള്ളൂ, അല്ലാത്തത് വാങ്ങില്ല. അപ്പോൾ കുറേ പ്രൊഡക്ഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷിക്കാനുള്ള പീരീഡ് വളരെ കുറച്ച് ദിവസമേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറികളുടെ കാര്യവും ഇതുതന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന് പറയുന്ന ഇത് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ഡിമാൻഡാണ് മാർക്കറ്റിലെ
1: ഡിമാൻഡ്.
0: അതെ, അവരുടെ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഈൽഡ് ചില കുറവാണെങ്കിൽ പോലും മാർക്കറ്റിലെ ഡിമാൻഡുള്ള ഏത് എന്നുള്ളത് നോക്കി തന്നെ നടണം. ഞാൻ വേറൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ റംബ്യൂട്ടാൻ. റംബ്യൂട്ടാൻ ഈ അടുത്ത കാലത്തൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ച് വരുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, വിദേശ പഴമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വരും, പലരും അത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഇതിൽ ഈ N18 എന്ന് പറയുന്ന ഒരു അംഗീകരിക്കപ്പെട്ട ഇനമാണ്. N18 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലഷ് ഈസിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് വേറെ കുറേ ഇനങ്ങളുണ്ട്, അതതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് N18 ഡിമാൻഡുണ്ട്, അതുപോലെ ഈ ഫ്ലഷ് ഇളകി വരുന്ന ഇനങ്ങൾക്ക് ഡിമാൻഡുണ്ട്. പക്ഷേ മറ്റേ ഇനങ്ങൾ, അതായത് ഇതിൻ്റെ വിത്തിനോട് ചേർന്നിരിക്കും, ഇളകി വരില്ല, പിന്നെ ഒരു മധുരവും പുളിയും ചേർന്ന ഒരു ടേസ്റ്റാണ് അത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ മാർക്കറ്റിൽ അതിന് ഡിമാൻഡില്ല. ഫ്രൂട്ട് കാണാനും ഭംഗിയുണ്ട്, പക്ഷേ അതിനോട് ആർക്കും താല്പര്യമില്ല. ചിലപ്പം ഒരു ബമ്പർ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് പ്രിഫറൻസ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം, ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ചുവപ്പും വെള്ളയും. അതിൽ വെള്ള ഇനങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, നമുക്ക് ഒത്തിരി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് ചുവന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും, മാർക്കറ്റിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അത് കൊടുക്കാൻ നമുക്ക് പറ്റണം.
1: അതൊരു പ്രധാന ക്രൈറ്റീരിയ സൂചിപ്പിച്ച വിളവ് മാത്രം നോക്കി
0: ചെയ്താലും, വിളവ് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടണമല്ലോ, വിറ്റാലല്ലേ കൃഷിക്കാരൻ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: പിന്നിപ്പം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന പ്രോബ്ലമാണ്. അപ്പൊ ഡ്രോട്ട് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഡ് റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം
0: ഒരു പരിധിവരെ നമുക്കൊന്നും 100% പ്രതിരോധ ശക്തികൾ അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് 100% പ്രതിരോധമുള്ള ഒരു ഇനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒരു ക്രോപ്പിലും ഒരു വിളയിലും നമുക്കങ്ങനെ പറ്റില്ല. ഒരു പരിധിവരെയൊക്കെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാനുള്ള സഹനശക്തി കഴിവുള്ള ചില ഇനങ്ങളൊക്കെ ഉണ്ട്. സാർ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രൗട്ട് വരുന്നത്, വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടോളറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി എങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നാൽ കുഴപ്പമൊന്നും വരാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി, അതിനെ നമുക്കൊരു ടോളറൻ്റ് എന്ന് പറയാം, കംപ്ലീറ്റ് റെസിസ്റ്റൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഉണ്ട്, ചില ക്രോപ്പിലൊക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫ്ലഡൊക്കെ ചില ഏരിയ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണല്ലോ സാധ്യതയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിൽക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും.
1: പിന്നെ ഇനങ്ങൾ നമ്മുടെ നോർമൽ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഉണ്ട്, ഹൈ

0: ഹൈബ്രിഡ് വെറൈറ്റി സങ്കരയിനം എന്ന് നമ്മൾ പറയും. അപ്പം ഇതിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പം ഒരു കർഷകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വെറൈറ്റിയാണ് എടുക്കുന്നത്? അങ്ങനെ ഒരു ഡിസിഷൻ പുള്ളിക്കാരൻ എടുക്കണമെങ്കിൽ
1: അത് ഇപ്പോൾ പറയുമ്പോൾ ഹൈബ്രിഡ് ഇനമെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ തമ്മിൽ കൃത്രിമമായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നതാണ്. അതേസമയത്ത് അല്ലാതെയുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന വിത്താണ്. ഇപ്പോൾ നെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലൊരു സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പാണ് എന്ന് പറഞ്ഞാൽ സ്വപരാഗണം നടത്തുന്നതാണ്. കാരണം അതിന് പുറമേ നിന്നുള്ള പൂമ്പടി ആവശ്യമല്ല, അതിൻ്റെ പൂവിൽ തന്നെ അതിൻ്റെ ആൺ പാർട്ടുമുണ്ട് പെൺപാർട്ടുമുണ്ട്. അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിളകളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ വിത്ത് സംഭരിച്ച് വെച്ച് അടുത്ത കൃഷിക്ക് ഇറക്കാൻ പറ്റും, അതിൽ ഒരു റിസ്ക്കുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വിത്തെടുക്കുന്ന പ്ലോട്ടിൽ ആ കണ്ടത്തിൽ ഏതെങ്കിലും ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ചെടികൾ, ഒറ്റപ്പെട്ട ചെടികൾ കാണുകയാണെങ്കിൽ അതിനാണ് ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതേതെങ്കിലും രീതിയിൽ മിക്സ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെയുള്ളത് ചിലപ്പോൾ നേരത്തെ ഫ്ലവർ ചെയ്യും, ചിലപ്പോൾ ആ വെറൈറ്റിയുടെ നോർമൽ ടൈമിൽ കഴിഞ്ഞിട്ടേ ഫ്ലവർ ചെയ്യുള്ളൂ, ലേറ്റ് ഫ്ലവറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഏർലി ഫ്ലവറിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് നോട്ട് ചെയ്തിട്ട് ആ ചെടികളെ ഒഴിവാക്കി കളയണം,
0: അല്ലെങ്കിൽ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്.
1: അതായത് അതിൻ്റെ വെറൈറ്റിൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കാരണം ആ വെറൈറ്റിയുടെ ക്യാരക്ടറുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. അതായത് നമുക്ക് സംശയം തോന്നുന്നത് സംശയമായാലും മതി, അതിനങ്ങ് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതിൻ്റെ ജനറ്റിക് പ്യൂരിറ്റി, ജനിതക ശുദ്ധത നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ഹൈബ്രിഡിൻ്റെ കാര്യത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്ക് തനിയെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈബ്രിഡ് ഇനങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജെനുവിനായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോളത്തിൻ്റെ സങ്കര വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളുടെ ഒത്തിരി സങ്കര ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയിൽ നിന്ന് വിത്ത് വാങ്ങണം എന്നുള്ളതാണ്.
0: പിന്നെ ഈ ഫോർട്ടിഫൈഡ് സീഡ് ഇപ്പോൾ ഒരു പുതിയ കാര്യം നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
1: അതെ, ഫോർട്ടിഫൈഡ് സീഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗുണമേന്മയിൽ ഒരു പടി മുന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചില ധാതുക്കൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് കൂടുതലുള്ള ഇനം, സിങ്ക് മാത്രം, ബാക്കി വെറൈറ്റിയുടെ സ്വഭാവങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല, സിങ്ക്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് കൂടിയ ചെറുധാന്യങ്ങൾ, എപ്പേൾ മില്ലറ്റ് പോലെയൊക്കെയുള്ള കമ്പു എന്ന് നമ്മൾ പറയുന്ന അതുപോലെയുള്ള ചെടികളിൽ ഈ ഒരു ഘടകം മാത്രം, അതായത് അയണിൻ്റെ കണ്ടന്റ് കൂട്ടുക. അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങുണ്ട്, അകത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങുണ്ട്, അപ്പോൾ അതിൽ വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലാണ്. അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇങ്ങനെയുള്ള ഇനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈ പോഷകാഹാരക്കുറവ് അത് പരിഹരിക്കുക എന്നുള്ള നിലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ ഇതിൻ്റെ വെറൈറ്റിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിന് ഉപയോഗിക്കണം. ബയോടെക്നോളജിക്കൽ ടൂൾസ്, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസ്, ഇതൊക്കെ എല്ലാം കൂടെ ഒത്തുചേർത്തിട്ടാണ് ഈ രീതിയിലുള്ള ഫോർട്ടിഫൈഡ് സീഡ്സ് ഉണ്ടാക്കുന്നത്.
0: ഇപ്പൊ സാർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഇനങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, സാർ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പൊ ഒരു ലാസ്റ്റില് ഒരു കർഷകൻ ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സമപ്പ് ചെയ്യാമോ?
1: ഒന്നാമത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വെറൈറ്റി, പിന്നെ അതിൽ തന്നെ നമുക്ക് രോഗപ്രതിരോധം അല്ലെങ്കിൽ കീടങ്ങളെ ചെറുത്തു നിർത്താൻ കഴിവുള്ള ഇനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു മുൻഗണന കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ഘടന, നെല്ല് പലയിടത്ത് കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പൊക്കാളി സീഡ് എന്നൊക്കെ പറയുന്നത് അത് ഉപ്പുരസമുള്ള മണ്ണിൽ മാത്രം യോജിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണിന് യോജിച്ചത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത്, പിന്നെ മാർക്കറ്റ് പ്രിഫറൻസ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാർക്കറ്റിൽ ഏതാണ് വേണ്ടത് അങ്ങനെയുള്ള ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം. വിത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം, അപ്പോൾ അതിന് അംഗീകരിക്കപ്പെട്ട ഏജൻസികളുണ്ട്. അതിപ്പോൾ സർട്ടിഫൈഡ് സീഡുണ്ട്, പിന്നെ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി സീഡ് മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെയുള്ള സീഡ് വാങ്ങുന്നതിൽ റിസ്ക്കില്ല. സർട്ടിഫൈഡ് സീഡ് എന്ന് പറയുമ്പോൾ അതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പരിശോധിച്ച് അതിൻ്റെ

0: ഗുണമേന്മ ഉറപ്പാക്കിയ വിത്തെന്നാണ് സർട്ടിഫൈഡ് സീഡ് അർത്ഥമാക്കുന്നത്. ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അയാൾ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്യുകയാണ്, അതായത് ഈ ഉൽപ്പാദകൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു ഇത് നല്ല വിത്താണ്. അപ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.
1: അപ്പോൾ ഡോക്ടർ വിൽസൺ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മികച്ച കൃഷിക്കായി വിളയിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഡി വിൽസന്റെ ഫോൺ നമ്പർ പറയാം. 9495037427.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിവിധ വിപണികളിൽ നിന്നും ലഭ്യമായ വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ കിലോയ്ക്ക് ഏകദേശം 248 മുതൽ 273 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,900 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. പച്ചക്കപ്പ കിലോയ്ക്ക് 23 മുതൽ 32 രൂപ വരെയും ശർക്കര ക്വിന്റലിന് 5,500 മുതൽ 6,500 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കാലാവസ്ഥാ അനിശ്ചിതത്വത്തിന്റെ കാലത്ത് വളരെ ശ്രദ്ധയോടെയുള്ള കൃഷിയാണ് ആവശ്യം. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക, വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുക തുടങ്ങിയവ വളരെ പ്രധാനമാണ്. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
3: ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന്, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
2: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണോസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
5: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
6: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, നീല സ്റ്റിക്കി ട്രാപ്പിന്റെ പ്രധാന ലക്ഷ്യം ത്രിപ്സ് എന്ന ചെറുകീടത്തെ ആകർഷിച്ച് പിടികൂടുകയാണ്. മുളക്, ഉള്ളി, വഴുതന, തക്കാളി, വെള്ളരി, പയറുവർഗ്ഗങ്ങൾ, കുരുമുളക്, വാഴ, പൂച്ചെടികൾ തുടങ്ങി നിരവധി വിളകളിൽ ത്രിപ്സ് വലിയ നാശം വരുത്തുന്ന കീടമാണ്. ചില ഇലതുരപ്പൻ ഈച്ചകളെയും മറ്റു ചില ചെറിയ പറക്കുന്ന കീടങ്ങളെയും ചെറിയ തോതിൽ ഇത് ആകർഷിക്കും. എന്നാൽ വെള്ളീച്ച, മുഞ്ഞ, പുഴുക്കൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകളാണ് കൂടുതൽ ഫലപ്രദം.
7: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

ഹൈറേഞ്ച് വൃത്താന്തം. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. അത്യാവശ്യ ആവശ്യങ്ങൾ ഒഴികെ ഇടുക്കിയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. നിലവിൽ ജില്ലയിലുള്ള എല്ലാ വിനോദസഞ്ചാരികളും സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയും അനാവശ്യ യാത്രകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനവും ഒഴിവാക്കുകയും വേണം. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി അണക്കെട്ട് തുറക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കല്ലാർകുട്ടി അണക്കെട്ട് തുറക്കുന്നതിനാൽ മുതിരപ്പുഴയാർ, പെരിയാർ എന്നിവയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ലോവർ പെരിയാർ അണക്കെട്ടിന്റെ വെള്ളം പുറത്തേക്കൊഴുകുവാനുള്ള അപ്പർ വെന്റ് ഉയർത്തിയിട്ടുണ്ട്.

ഇടുക്കിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം കളക്ടറേറ്റിലെ നമ്പർ 9383463036. താലൂക്ക് കൺട്രോൾ റൂം നമ്പറുകൾ ഇടുക്കി 04862235361, തൊടുപുഴ 04862222503, ദേവികുളം 04865264231, പീരുമേട് 04869232777, ഉടുമ്പൻചോല 04868232050.

നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി. 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 പേരുടെയും ഇടുക്കിയിൽ ഒരാളുടെയും മലപ്പുറത്ത് 2 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുമായും കളക്ടർമാരുമായും വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
1: ഹമാരി സർക്കാർ കാ മന്ത്ര ഹൈ ഇൻവെസ്റ്റ്മെന്റ് സേ എംപ്ലോയ്മെന്റ്. ഇസ്ലിയെ സർക്കാരിനെ അപ്നി തരഫ് സേ ഭീ ഇൻവെസ്റ്റ്മെന്റ് ബഢായ. ജബ് ഇൻവെസ്റ്റ്മെന്റ് ബഢ്താ ഹൈ തോ റോസ്ഗാർ കെ നയേ അവസർ ബൻതേ ഹൈ ഔർ റോസ്ഗാർ ബഢ്താ ഹൈ പരിവാരോ കി ജിന്ദഗി ബെഹ്തർ ഹോതി ഹൈ ഔർ ആന്ധ്രാപ്രദേശ് മേ ഹം യഹി ഹോതേ ദേഖ് രഹേ ഹൈ.
0: സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി. 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ മാസം 10 നൽകേണ്ട പതിവ് വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളുടെ വികസന മൂലധന ചെലവുകൾ വേഗത്തിലാക്കാനാണ് തുക മുൻകൂറായി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 19,208 കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായ വിഹിതം കൈമാറിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര GST വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള GST വരുമാനം 28.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിനുശേഷം ഡൽഹിയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില.

0: ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലൻഡ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളിമെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് രണ്ട് മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സൊമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
2: നശമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12th ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7 രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് August 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പാ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ AN പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ AN പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 വർഷത്തെ സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ്, നിർദ്ദേശക, കാര്യനിർവഹണ, നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴംവരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഞാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? വെളിച്ചത്തിൽ കൂടെ നിന്നവൻ ഇരുട്ടിൽ കാണാതായി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശാൻചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് ഒരു പുതിയ കൂട്ടുകാരിയ. ബ്ലെസ്സി എന്നാണേ പേര്. ബ്ലെസ്സി നമുക്ക് വേണ്ടിട്ട് ഒരു ഇംഗ്ലീഷ് കവിത ചൊല്ലാൻ പോവാണേ.
1: ഹലോ എവ്രിവൺ, മൈ നെയിം ഇസ് ബ്ലെസ്സി. ടുഡേ ഐ എം ഗോയിങ് ടു റിസൈറ്റ് എ വെരി ഇൻസ്പയറിംഗ് പോം written by Douglas Malik. The title of my poem is Be the Best of Whatever You Are. Here goes the poem. If you can't be a pine on the top of the hill, be a scrub in the valley, but be the best little scrub by the side of the rill. Be a bush if you can't be a tree. If you can't be a bush, be a bit of the grass and some highway happier make. If you can't be a muskie, then just be a bass, but the liveliest bass in the lake. We all can be captains, we have got to be a crew, there is something for all of us. Here there is bigger to do and lesser to do, and the task you must do is the near. If you can't be a sun, then be a star. If you can't be a highway, then just be a trail. Isn't it by the size? You win or you fail. Be the best of whatever you are.
0: ഇനി ഒരു ലളിതഗാനം കേൾക്കാം.

ഇഷ്ടത്തിക്ക യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മുഞ്ച മികച്ച പ്രവാചകനേതൻ പുഞ്ചിരി കൊണ്ടുവലച്ചില്ലേ. ഇഷ്ടത്തിക്ക യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മുഞ്ച മികച്ച പ്രവാചകനേതൻ പുഞ്ചിരി കൊണ്ടുവല

0: ഒരു മാപ്പിളപ്പാട്ട് കൂടി കേട്ടാലോ.
1: പ്രശസ്ത മാപ്പിള കവി ബദറുദ്ദീൻ പാലന്നൂരിൻ്റെ മതിനീശം. ഇശൽ അള്ളാവെ നിനന്ത് ചാട്ടച്ചാച്ചിൽ ഇടമുറുക്കം.

ചോദിയണും പിടയിരണത്തരുളരും, ചോദിയണച്ചിടനരുളി വികൃതരും, മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമഹന്തകിലായി.

അമൃതം തിരുമൊളി സമിയവരാൽ, സുഹൃതം ഗുരുവരെ മുത്തിയവരാൽ, ചന്തം മൊളി ചിന്തും വിധിഹിതം അതിനാൽ, മികവിശലാൽ സീറയതോതിഴലായി കിസബദിറു തിന്നുവലുവതാൽ, മതിനേശം തീരൂതാത്തിന്നകം പൊരുളറിവിച്ച് ഓതിയണുപ്പിട ഇരണത്തരുളരും, ചോതിയണച്ചിടനരുളി വികൃതരും, മൊളിയാലിതു തെളിവാകി താനം മനം വിങ്കവയടനമെ ചങ്കമെ ഹന്തകിലായി.

വീച്ച് ഓതിയണു പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്ങവയടനമെ ചങ്കമഹ.

0: ചോദിയണും പിടയിരണ തരുളരും, ചോദിയണ ചിടനരുളി വികൃതരും, മൊളിയാലിത് തെളിവാകെ താനം മനം വിങ്കവയടനമേ ചങ്കമേ ഹന്തക്കിലായി.
1: ഇനി ഒരു ലളിതഗാനം കൂടി കേൾക്കാം.

हम सुखी हो राम नाम गीतम पाडुं दक्षिण कावीरियो।

ജന്മസൂകൃതം ഭരിക്കും മമ രസ രസനാമ.

0: പാടും ദക്ഷിണ കാവിരിയോളങ്ങളേ.
1: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വെളിച്ചത്തിൽ കൂടെ നിന്നവൻ ഇരുട്ടിൽ കാണാതായി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? നിഴൽ. അപ്പോ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷയൻ ചേച്ചി അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ അക്ബർ നേരിമംഗലം, ജോർജ് അരിപ്ലാക്കൽ എന്നിവർ അവതരിപ്പിച്ച കഥകൾ കേൾക്കാം. ആദ്യം അക്ബർ നേരിമംഗലം അവതരിപ്പിച്ച ആദ്യ കഥ പക്ഷികൾ പറക്കുന്ന നേരം.
2: തുടക്കം മുതലേ ജൂലിയുടെയും സനീഷിൻ്റെയും പ്രണയത്തിന് കാവൽ നിന്നത് എതിർപ്പുകൾ മാത്രമായിരുന്നു. കുടുംബ മഹിമയിലും അന്തസ്സിലും വിശ്വസിച്ചിരുന്ന മാതാപിതാക്കൾക്ക് സാധാരണക്കാരനായ ആ യുവാവിനെ തങ്ങളുടെ മകൾക്ക് ചേർന്നവനായി തോന്നിയില്ല. നാട്ടിൽ നിലയും വിലയുമുള്ള ഒത്തിരി കുടുംബങ്ങളും ചെറുപ്പക്കാരുമുള്ളപ്പോഴാണ് ജൂലി സതീഷിനെ പ്രണയിച്ചത്. അവൻ്റെ കൂടെ ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ നീ കണ്ണീരൊഴുക്കേണ്ടി വരും, അമ്മ എപ്പോഴും ഓർമ്മിപ്പിച്ചു. വീട്ടിലെ സമ്മർദ്ദവും കുറ്റപ്പെടുത്തലുകളും അവരുടെ പ്രണയത്തിലും നിഴൽ വീഴ്ത്തി. ഇടയ്ക്കിടെ അവർ തമ്മിൽ വഴക്കിട്ടു. മനസ്സിൽ അവനോട് അത്രമേൽ അനുരാഗമുണ്ടായിരുന്നിട്ടും സങ്കടം താങ്ങാനാവാതെ അവൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, നിനക്കെന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട്? വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവനായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ പലപ്പോഴും മൗനിയായി. ആ മൗനം അവളെ കൂടുതൽ വേദനിപ്പിച്ചു. വീട്ടിലെ സങ്കടങ്ങളെല്ലാം അവൾ ദേഷ്യമായി അവൻ്റെ മേൽ തീർത്തു. അവൻ അതത്രയും പുഞ്ചിരിയോടെ ശാന്തനായി സഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. സനീഷ് കോളേജ് പഠനം പൂർത്തിയാക്കി. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. യാത്രയാകുന്നതിന് തലേന്ന് അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു, എനിക്ക് വലിയ വാക്കുകളൊന്നും പറയാൻ അറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന ഒരേയൊരു കാര്യം എനിക്ക് നിന്നെ ജീവനാണെന്നതാണ്. സമ്മതമാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. നിന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. എന്നെ വിവാഹം കഴിക്കാമോ? അവൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ അവളുടെ മനസ്സലിഞ്ഞു. മകളുടെ കടുംപിടുത്തത്തിന് മുന്നിൽ ഒടുവിൽ മാതാപിതാക്കളും വഴങ്ങി. അവൻ വിമാനം കയറുന്നതിന് മുൻപ് ലളിതമായ ചടങ്ങുകളോടെ അവരുടെ മോതിരം മാറ്റൽ ചടങ്ങും നടന്നു. ജൂലിയുടെ ബന്ധുക്കൾ മിക്കവരും എതിരായിരുന്നെങ്കിലും ജൂലിയുടെ പപ്പ ജെയിംസും മമ്മ നാൻസിയും അതൊന്നും വകവച്ചില്ല. അവൻ ദൂരദേശത്ത് പഠനം തുടരുമ്പോൾ അവൾ നാട്ടിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇമെയിലുകളിലൂടെയും രാത്രിയേറെ നീളുന്ന ഫോൺ കോളുകളിലൂടെയും അവർ തങ്ങളുടെ പ്രണയം പങ്കുവച്ചു. അകലം ഒരു തടസ്സമായിരുന്നെങ്കിലും പരസ്പരം കൈവിടാൻ ഇരുവരും തയ്യാറായിരുന്നില്ല. എന്നാൽ വിധി മറ്റൊന്നാണ് കരുതി വച്ചിരുന്നത്. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഒരു വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കണ്ണു തുറക്കുമ്പോൾ കരഞ്ഞു തളർന്ന മാതാപിതാക്കളാണ് അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നത്. തനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കരയുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾക്ക് പകരം തൊണ്ടയിൽ നിന്ന് ഒരു നേർത്ത നിശ്വാസം മാത്രമാണ് പുറത്തു വന്നത്. അവൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. മസ്തിഷ്കത്തിലേറ്റ ആഘാതം കാരണം അവളുടെ സംസാരശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഡോക്ടർമാർ വിധി എഴുതി. മാതാപിതാക്കളുടെ ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോഴും തിരികെ ഒന്നും പറയാനാവാതെ അവൾ ഉള്ളുരുകി കരഞ്ഞു. ആശുപത്രിയിലെ ആ ദിനങ്ങൾ തികച്ചും ശൂന്യമായിരുന്നു. ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടും അവളുടെ ലോകം മാറിയില്ല. മേശപ്പുറത്തിരുന്ന് ഫോൺ ബെല്ലടിക്കുമ്പോഴൊക്കെ അവൾ

0: അവളുടെ ഹൃദയം നടുങ്ങി. അവനു മുന്നിൽ ഒരു ഭാരമാകാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒടുവിൽ ഒരുപാട് ചിന്തിച്ച ശേഷം അവൾ അവനൊരു കത്തെഴുതി. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ, നമുക്കിവിടെ വച്ച് നിർത്താം. കത്തിനൊപ്പം മോതിരവും അവൾ തിരിച്ചയച്ചു. മറുപടിയായി അവൻ അയച്ച അസംഖ്യം സന്ദേശങ്ങൾക്കും ഫോൺ കോളുകൾക്കും മുന്നിൽ അവൾ മനഃപൂർവ്വം മൗനം പാലിച്ചു. അവൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞത് ആരും കാണാതെ പൊട്ടിക്കരയുക മാത്രമായിരുന്നു. മകളുടെ സങ്കടം കാണാനാവാതെ പഴയതെല്ലാം മറന്ന് അവളൊരു പുതിയ ജീവിതം തുടങ്ങട്ടെ എന്ന് കരുതി മാതാപിതാക്കൾ അവളെയും കൊണ്ട് ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസവും മാറി. പുതിയ അന്തരീക്ഷത്തിൽ അവൾ ആംഗ്യഭാഷ പഠിക്കാൻ തുടങ്ങി. ഓരോ പുലരിയിലും അവനെ മറക്കണമെന്ന് അവൾ സ്വയം മന്ത്രിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ പഴയൊരു കൂട്ടുകാരി അവളെ കാണാനെത്തി. അവൻ നാട്ടിൽ തിരിച്ചെത്തിയ വിവരം അവൾ പറഞ്ഞു. എന്നാൽ തനിക്കേറ്റ ദുരന്തത്തെക്കുറിച്ച് അവനോട് പറയരുതെന്ന് അവൾ കൂട്ടുകാരിയെ ചട്ടം കെട്ടി. പിന്നീട് അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞതുമില്ല. ഒരു വർഷം കടന്നുപോയി. അതേ കൂട്ടുകാരി വീണ്ടും അവളുടെ അരികിലെത്തി. കയ്യിലൊരു കല്യാണക്കത്തുമുണ്ടായിരുന്നു, അവൻ്റെ വിവാഹക്കത്ത്. അത് കണ്ടതും അവളുടെ നെഞ്ച് തകർന്നുപോയി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കവർ തുറന്നു. പക്ഷേ വധുവിൻ്റെ സ്ഥാനത്ത് അച്ചടിച്ചിരുന്ന പേര് കണ്ട് അവൾ അമ്പരന്നു. അത് അവളുടെ സ്വന്തം പേരായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കൂട്ടുകാരിയോട് ആംഗ്യത്തിൽ ചോദിക്കാൻ തുടങ്ങും മുമ്പേ അവൾക്ക് പിന്നിൽ ഒരു നിഴൽ വന്നു നിന്നു. തിരിഞ്ഞു നോക്കി അവൾ വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമി അവൻ പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു. അവൻ തൻ്റെ കൈകൾ ചലിപ്പിച്ചു. തികഞ്ഞ ആംഗ്യഭാഷയിൽ അവൻ അവളോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ ഭാഷ പഠിക്കുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള വാഗ്ദാനം ഞാൻ മറന്നിട്ടില്ല. നിന്റെ ശബ്ദമാകാൻ എനിക്കൊരു അവസരം തരില്ലേ? ഐ ലവ് യു. അത്രയും പറഞ്ഞ് അവൻ ആ പഴയ പ്രണയമോതിരം വീണ്ടും അവളുടെ വിരലിലേക്ക് അണിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം കണ്ണീരിനിടയിലും അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. മലകൾക്കിടയിൽ നിന്ന് ഒരു വെള്ളമേഘം പാറി നടന്നു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് പക്ഷികൾ ചിറകൾ വീശി പറക്കാൻ തുടങ്ങി.
1: പക്ഷികൾ പറക്കുന്ന നേരം അക്ബർ നേരിമംഗലം അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി ജോർജ് അരീപ്ലാക്കൽ അവതരിപ്പിച്ച പൊരുതുന്നവൾ എന്ന കഥ കേൾക്കാം.
2: സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും അനുഭൂതി നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ ടീച്ചറമ്മയെ കാണണം എന്ന് ചുണ്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ പാതിരാ സമയത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഉയരുന്നത്. അതെൻ്റെ അലീന മോൾ ആണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുമ്പോൾ താഴെ കിടന്ന നൈറ്റി എടുക്കാൻ അവൾ മറന്നില്ല. ഞാനാകട്ടെ പുറത്ത് കരയുന്ന കുഞ്ഞിനെയും ശപിച്ച് ഇടതുവശത്തായി കിടന്നുറങ്ങുന്ന എൻ്റെ മക്കളുടെ നേരെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. രണ്ടു വശത്തേക്ക് ഷീറ്റിട്ട് മേഞ്ഞ ഭിത്തി തേച്ച് ഭംഗിയായി വെള്ള പൂശിയതാണ് ഞങ്ങളുടെ വീട്. പണത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് അകം തേക്കാൻ സാധിച്ചില്ല. തറ പൂക്കളുടെ ചിത്രങ്ങളുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മനോഹരമാക്കി. അടുക്കളയിൽ ഗ്യാസ് അടുപ്പുണ്ടെങ്കിലും പണം ലാഭിക്കാൻ കൂടുതലായും വിറക് അടുപ്പ് ഉപയോഗിക്കും. തിണ്ണയിലെ ഭിത്തിയിൽ ചിന്താമഗ്നായ ഗുരുദേവൻ്റെ ചിത്രം. രണ്ട് കസേര വരാന്തയിൽ കിടപ്പുണ്ട്. മുറ്റത്ത് എൻ്റെ ഓട്ടോയും. കതകു തുറക്കുന്ന ശബ്ദം കട്ടിലിൽ കിടന്നുകൊണ്ട് ബിൻസെൻ്റ് കേട്ടു. എൻ്റെ ഭാര്യയുടെ സുന്ദരമായ ചിരി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞല്ലോ എന്നതിലെ ഉത്കണ്ഠയില്ലാതെ അവരെ അകത്തേക്ക് ആനയിക്കുന്നതിന് സഹായിച്ചു. അവരുടെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ കൊഞ്ചിക്കുന്നത് കേൾക്കാം. എൻ്റെ കുഞ്ചുവല്ലേ, കരയല്ലേ, അമ്പിളിമാമൻ്റെ കഥ ടീച്ചറമ്മ പറയാം. അവളുടെ സ്വരം കേട്ട് കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഏങ്ങലടിയായി മാറി. ഇപ്പോൾ അവർ ഹാളിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് കയറുകയാവും. വീടിനുള്ളിലെ വൃത്തിയുള്ള മണം അവർ അനുഭവിക്കുന്നുണ്ടാവും. അവിടെ കിടക്കുന്ന ദിവാൻകൂട്ടിൽ അവർ ഇരിക്കുകയും എൻ്റെ ഭാര്യ ചുണ്ടിൽ വിരൽ വെച്ച് പതിയെ സംസാരിക്കാൻ ആംഗ്യം കാണിക്കുകയും ആവണം. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ കൂടി ഉറക്കത്തിൽ നിന്നുണർന്നാൽ അവരെ കൂടി അവൾക്ക് നോക്കേണ്ടി വരും. എന്താ പറ്റിയേ? അവൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി ചോദിക്കുന്നത് കേട്ടു. അവരിൽ സ്ത്രീ പറഞ്ഞു, എനിക്കറിയാം മേല, വല്ല സ്വപ്നവും കണ്ടതാവും. ഇപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല.

ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ കുഞ്ഞിൻ്റെ അമ്മയോട് പറയുന്നത് കേട്ടു. ഇവളെ പിടിച്ചേ, ഞാൻ പായ വിരിക്കാം, നിങ്ങൾ നാളെ പോയാൽ മതി. അവളിത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വിളർന്നത് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. വന്നവരുടെ വീട് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടേത് കുടിൽ. എന്താണേലും കുഞ്ഞിൻ്റെ സങ്കടങ്ങൾ ഊരിപ്പോയതിൻ്റെ ഭാരക്കുറവ് അവർ അനുഭവിക്കുന്നുണ്ടാവും. രാത്രിയുടെ ഏതോ യാമത്തിൽ കയറുവന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ആ കൈ തട്ടി മാറ്റി ഒന്നുകൂടി ചുരുണ്ടുകിടന്നു. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാ അന്യ മതത്തിൽപ്പെട്ട ഇവളെ. നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ നോക്കി നിൽക്കും. വീട്ടിലും നാട്ടിലും ചില ആസ്വാരസ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഞാൻ വാടക വീട് എടുത്തത്. ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയും ഉണ്ടായിരുന്നു. പിന്നെ 10 സെൻറ്റ് സ്ഥലം വാങ്ങി ഈ വീട് വെച്ച് താമസം തുടങ്ങി. സ്നേഹിച്ച് നടക്കുമ്പോഴും കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലും എൻ്റെ ധാരണ 8ഓ 10ഓ പിള്ളേരെ നോക്കണമെന്നും വൈകുന്നേരങ്ങളിൽ അവരുടെ മാതാവോ പിതാവോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഞങ്ങൾക്ക് സന്തോഷമായി കഴിയാം എന്നുമായിരുന്നു. അവളുടെ ശമ്പളം കൊണ്ട് വീട്ടു ചെലവ് നടക്കുകയും ഞാൻ ഓടിച്ചു കിട്ടുന്നത് മിച്ചം പിടിച്ച് സാവകാശം നല്ലൊരു വീട് പണിത് മക്കളുമൊത്ത് സന്തോഷമായി ഇരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. മധുവിധ നാളുകൾ മാത്രമല്ല, ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നതുവരെ വലിയ കുഴപ്പമില്ലാതെ ജീവിതം തട്ടിയും മുട്ടിയും മുൻപോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതാവും ശരി. തെരുവിൽ പരസ്പരം ചീത്ത പറയുന്ന സ്ത്രീകളെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? തെരുവിൽ അല്ല എന്നേ ഉള്ളൂ, ഫോണിലൂടെയാണെന്ന് മാത്രം. ഒരു ഫോൺ കഴിയുമ്പോൾ മറ്റൊന്ന്, സംസാരത്തിൻ്റെ ടൂണില വ്യത്യാസം. ഒരാളോട് പരുഷമാണെങ്കിൽ മറ്റൊരാളോട് പ്രസന്നമായും, താൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഭാഷയിലും. ഇതിനിടയ്ക്ക് കറിക്കരിയുകയോ അരി കഴുകുകയോ തുണി ഇസ്തിരി ഇടുകയോ ചെയ്യുന്നുമുണ്ടാകും. എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ മാത്രം സമയമില്ല. മൂക്കിൻ്റെ പാത്തി നോക്കി ഒരു ഇടി കൊടുക്കാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കഴിപ്പിക്കുകയും ചെയ്താൽ 12,000 രൂപ കിട്ടും. എന്നാൽ ഭാവം കണ്ടാലോ കളക്ടറാണെന്നും, ഇവരില്ലെങ്കിൽ നാട് ഇരുട്ടിലാകുമെന്ന വിചാരം. എത്ര ചുരുങ്ങിയാലും ഞാൻ ഒരു ദിവസം 1,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. വരുമാനം കുറവും സ്വസ്ഥത ഇല്ലാത്തതുമായ ജീവിതം എന്തിനാ? എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയതും അവളുടെ ആ വർഗത്തോടുള്ള വെറുപ്പിന് കുറവുണ്ടാക്കിയതും ചില സംഭവങ്ങൾ അവൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോഴാണ്. ഒരു 2ാം ശനിയാഴ്ച ഞാൻ വീട്ടിൽ വന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങാൻ കിടന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഏങ്ങലടി വീടിൻ്റെ വിസിറ്റിംഗ് റൂമിൽ നിന്ന് കേൾക്കുന്നു. അവൾ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ ടീച്ചറെ, ഞാനും അവനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന സെൽഫി അവനെടുത്തത് എനിക്ക് ചുറ്റും കിട്ടിയ വലയാണെന്ന് ഓർത്തില്ല. ഇപ്പോൾ അവൻ പറയുന്നത് കൂടെ ചെല്ലണമെന്നാണ്. എൻ്റെ ഭാര്യ കടുംപട്ടാണെന്ന് എനിക്കറിയാം. ഞാനുള്ളപ്പോൾ സാധാരണ അവൾ ആരോടും ശോഭിച്ച് സംസാരിക്കാറില്ല. ഞാനുള്ള കാര്യം മറന്നതാകാം, അല്ലെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവവും വലുതായതുകൊണ്ടുമാവാം അവളുടെ സ്വരം കടുത്തത്. കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും കൂടെ പോയി നിന്ന് സെൽഫി എടുക്കാൻ സമയം ഓർക്കണമായിരുന്നടി. ഇതൊക്കെ ഉണ്ടാകുമെന്ന്. അവൻ്റെ നമ്പർ താ, ഞാൻ സംസാരിക്കട്ടെ. അപ്പുറത്തുനിന്ന് ഹലോ കേട്ടതേ ഇവിടെ നിന്ന് എൻ്റെ ഭാര്യയുടെ ആട്ടാണ്. നായിൻ്റെ മോനെ, നിനക്ക് എൻ്റെ കൊച്ചിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തത് മാത്രം പോരാ അല്ലേ? ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിൻ്റെ ചെത്തിയെടുത്ത് കാന്താരി തേക്കും. അപ്പുറത്തുനിന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് തടഞ്ഞുകൊണ്ട് അവൾ പറയുകയാ, മിണ്ടരുത്, മിണ്ടിയാൽ കൊന്നുകളയും നിന്നെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അവൾ മൂളിയിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണെന്ന് മനസ്സിലായോ? അപ്പോഴും മൂളിയിട്ടുണ്ടാകും. എന്നാൽ വെച്ചിട്ട് പോടാ. 10 വർഷമായി കൂടെ കിടക്കുന്ന ഞാൻ ഇവിടെ ഈ കട്ടിലിൽ കിടന്ന് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ അലർച്ച കേട്ട ആ പെൺകുട്ടിയും അവനും എത്രമാത്രം ഭയന്നിട്ടുണ്ടാവും. പെൺകുട്ടി പോകാൻ നേരം അവൾ ശാന്തമായി പറയുന്നത് കേട്ടു, മോള് പൊയ്ക്കോ, ഇനി അവൻ ശല്യത്തിന് വരില്ല, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. ആ വാക്ക് അവൾക്ക് ധൈര്യമായിരിക്കണം, അവൾക്ക് മാത്രമല്ല ആ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും. ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വന്നത്. എടാ, നിൻ്റെ പെമ്പർനോത്തിക്ക് ഇതെന്തിൻ്റെ കേടാ? റോഡിലിട്ട് ബാലനെ അവൾ പൊതിരെ തല്ലുന്നു. ഇവളിത് എന്ത് ഭാവിച്ച എന്ന് മനസ്സിലാലോചിച്ച് വൈകിട്ട് വീട്ടിൽ ചെന്ന് അവളോട്

0: ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് എനിക്കും തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു, നീ ലോക പോലീസാവുകയൊന്നും വേണ്ട, ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞല്ലോ. ഗുരുദേവൻ്റെ ചിത്രം വീടിൻ്റെ ഉമ്മറ ഭിത്തിയിൽ വെക്കാൻ നേരം അവൾ എൻ്റെ നേരെ അർത്ഥഗർഭമായി നോക്കി. എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഗുരു പറഞ്ഞതുപോലെ മഞ്ഞ കണ്ണാടിയിൽ നോക്കുന്നവന് മഞ്ഞയും ചുവപ്പ് കണ്ണാടിയിൽ നോക്കുന്നവന് ചുമപ്പും. ഒരു ദിവസം അവളുടെ അംഗൻവാടിയുടെ മുൻപിലൂടെ ഒരോട്ടം കിട്ടി. ഞാൻ അംഗൻവാടിക്ക് മുൻപിലുള്ള റോഡിൽ വണ്ടി നിർത്തി അംഗൻവാടിയിലേക്ക് വെള്ളം കുടിക്കാൻ ചെന്നു. ആയ വന്ന് കതക് തുറന്ന് അകത്ത് പ്രവേശിച്ച ഞാൻ കണ്ടത് എനിക്കറിയാവുന്ന സ്ത്രീ അവളുടെ വർഷത്തിലേക്ക് തലച്ചായ്ച്ച് ഏങ്ങനടിച്ച് കരയുന്നതാണ്. കുട്ടികൾ ഒന്നും മനസ്സിലാകാതെ നോക്കിയിരിക്കുന്നു. എൻ്റെ ഭാര്യ അവരുടെ തല തഴുകി തലോടി ആശ്വസിപ്പിക്കുന്നു. അവരുടെ വേദന കൈമാറാനുള്ള ഒരു സാധ്യതയായി ഇവളെ കണ്ടു കാണും. ഞാൻ വേഗം വെള്ളം കുടിച്ചിട്ട് തിരികെ വന്ന് യാത്രക്കാരോടൊപ്പം യാത്ര തുടർന്നു. ഇവിടെ കത്തുന്ന തീ അപ്പുറത്തെ പറമ്പിലെ ഇലകൾ വാട്ടുന്നത് പോലെ ഇവിടെ ഒഴിക്കുന്ന ജലം അപ്പുറത്തെ പറമ്പിലെ ചെടികളെ ജീവിപ്പിക്കുന്നും ഉണ്ടാവണം. എനിക്ക് 400 രൂപ ശമ്പളക്കാരിയോട് ഉണ്ടായിരുന്ന വെറുപ്പ് മാറി ബഹുമാനം തോന്നി തുടങ്ങി. മഹായുദ്ധങ്ങൾ ഒഴിവാക്കാനുള്ള ചെറുബലികളാണ് ഇവരൊക്കെ. കൊണ്ടും കൊടുത്തും കഴിയുന്നതിനിടയിൽ ഇന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആരവം ഒന്നുമില്ല. ഫോൺ സൈലൻ്റോ സ്വിച്ച് ഓഫോ ആണ്. അവളാകട്ടെ നങ്കൂരമിട്ട കപ്പൽ പോലെ വീടിനകത്ത് കട്ടിലിൽ ഇരിപ്പുണ്ട്. ഓരോ പ്രശ്നവും അവധാനതയോടെ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഭാര്യ ഉലഞ്ഞ മുഖവുമായി ഇരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയ മെമ്മോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. സ്വച്ഛാധിപത്യം ആരംഭിക്കുമ്പോൾ മുതൽ ജനാധിപത്യത്തിന് സംസാരിക്കാൻ അവകാശമില്ല. ത്യാഗം ചെയ്യുന്നതും ആത്മാർത്ഥമായി ഇടപെടുന്നതും ചിലരുടെ ധാരണ കഴിവില്ലാത്തവർ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അലച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും വാട്ടം ആ മുഖത്തു നിന്ന് മാഞ്ഞില്ല. എൻ്റെ വാക്കുകൾ ആഴമേറിയ മുറിവുകളിൽ തുന്നൽ ഇടുന്നതുപോലെയായി. ഭയപ്പെടുത്തുന്ന നിശബ്ദത അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റ് പോയി. മുഖം കഴുകി ടവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. പ്രസന്നവതിയായി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, തോൽക്കാൻ എനിക്ക് മനസ്സില്ല അച്ചായ. ഞാൻ ചെറുതാകുന്നതും അവൾ ആകാശം മുട്ട് വലുതാകുന്നതായും എനിക്ക് അനുഭവപ്പെട്ടു.
1: പൊരുതുന്നവൾ ജോർജ് ഹാരി പ്ലാക്കിൽ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി അക്ബർ നേരുമംഗലം അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം.
2: എഴുത്തണ വളരെയധികം വൈകാരികതയും സൂക്ഷ്മതയും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച വലിയ ദൗർബല്യമാണ്. ഒരേ സമയം നിരവധി ചിന്തകൾ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ഭാവനയുടെ താളം തെറ്റുകയും ചെയ്യും. എഴുതാനുള്ള പ്രമേയവും കഥാപാത്രങ്ങളും കൂടിക്കുഴഞ്ഞ് പ്രത്യേക അവസ്ഥയിലെത്തും. ഭാവനാസമ്പന്നനായ ജയകൃഷ്ണൻ എന്ന എഴുത്തുകാരന് ഇത് നന്നായി അറിയാമായിരുന്നു. പ്രസിദ്ധീകരണങ്ങളിലെ പത്രാധിപന്മാർ അദ്ദേഹത്തോട് ചോദിക്കും, ജയർഷ ഒരു പുതിയ ചെറുകഥ വേണം, ഒരു നോവലറ്റ് വേണം. അദ്ദേഹം മറുപടി നൽകും, തീർച്ചയായും അയക്കാം, പക്ഷേ കഥ പൂർണ്ണമായും മനസ്സിൽ തെളിയുമ്പോൾ മാത്രം. തൻ്റെ ഈ ദൗർബല്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ഉറപ്പുകൾ നൽകാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ആശയങ്ങൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിരുന്നില്ല, പക്ഷേ അവയെ നിയന്ത്രിക്കുകയെന്നത് എളുപ്പവുമായിരുന്നില്ല. മനസ്സിൽ രൂപപ്പെടുന്ന കൊച്ചു കഥാതന്തുക്കൾ രാത്രിയുടെ ഏകാന്തതയിൽ ഒരു കാട്ടുചെടി പോലെ പടർന്ന് പന്തലിക്കും. ആശയങ്ങൾക്കല്ല, അവയെ നിയന്ത്രിച്ച് നിർത്തുന്നതിലായിരുന്നു ജയർഷൻ പരാജയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകാൻ അയാൾ എപ്പോഴും തികച്ചും ശൂന്യമായ മുറികൾ തേടി അലഞ്ഞു. ചിത്രങ്ങളോ പുസ്തകങ്ങളോ ജനലിലൂടെയുള്ള പുറം കാഴ്ചകളോ ഇല്ലാത്ത നാലതിരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ഒരിടം. അവിടെ അയാളും പേനയും കടലാസും പിന്നെ മനസ്സിലെ ശൂന്യതയിൽ തെളിയുന്ന ആശയങ്ങളും മാത്രം മതിയായിരുന്നു. എഴുതാൻ ആശയം രൂപപ്പെടുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാൻ ജയർഷൻ ശ്രമങ്ങൾ ആരംഭിക്കും. ഇത്തവണ തൻ്റെ പുതിയ ചെറു നോവൽ എഴുതാനായി ജയർഷൻ എത്തിയത് മൂന്നാറിനടുത്തുള്ള ബൈസൻ വാലിയിലെ ഒരു ബന്ധുവിൻ്റെ അടുത്തേക്കാണ്. ബാലചന്ദ്രൻ അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുകയായിരുന്നു ബന്ധു. ജയർഷൻ്റെ അമ്മായിയുടെ മകനാണ് ബാലചന്ദ്രൻ. പണ്ട് കോട്ടയത്ത് നിന്ന് ഇടുക്കി

ഇതിലെ ഹൈറേഞ്ചിലേക്ക് ബാലേന്ദ്രൻ്റെ അച്ഛനും അമ്മയും ബാലേന്ദ്രനും പെങ്ങന്മാരും കുടിയേറി താമസിച്ചവരാണ്. അമ്മായിയും അമ്മാവനും മരിക്കുന്നവരെ ഇടയ്ക്കൊക്കെ ജയർഷനും കുടുംബവും മലകയറി ബൈസൻവാലിയിലെത്തുമായിരുന്നു. അന്നുള്ള തണുപ്പും പ്രകൃതിയും ഇന്നില്ലെങ്കിലും ഇടുക്കിയിലെ ഗ്രാമങ്ങൾ ജയർഷന് ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഹോം സ്റ്റേയിൽ ഇപ്പോൾ നല്ല തിരക്കാണ്, വലിയ ബഹളവും, ബാലേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് കാടിനോട് ചേർന്നുള്ള നമ്മുടെ ആചാര്യകേശവൻ്റെ വീടിൻ്റെ മച്ചുമുറം ഞാൻ നിനക്കായി ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എൻ്റെ ചില സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു, അതെല്ലാം ഇന്നലെ മാറ്റി. ഒരു കട്ടിലും എഴുതാനുള്ള മേശയും കസേരയും മാത്രമേ അവിടെയുള്ളൂ. മേൽക്കൂരയിൽ ഒരു കണ്ണാടിയോടുമുണ്ട് വെളിച്ചം കിട്ടാൻ. ബാക്കിയെല്ലാം നിനക്ക് ഇഷ്ടപ്പെടുന്നതുപോലെ തികച്ചും ശൂന്യമാണ്. അത് ജയർഷന് വളരെ ഇഷ്ടപ്പെട്ടു. തൻ്റെ പുതിയ കഥയ്ക്ക് വളരെ ശാന്തമായ ഒരു പശ്ചാത്തലം ആവശ്യമായിരുന്നു. മരപ്പലകൾ പാകിയ മച്ചിൻപുറം വളരെ വലുതായിരുന്നു. ആശാരിക്കേശവൻ്റെ കരവിരുതിൽ നിർമ്മിച്ച പല തടിശില്പങ്ങളും പൊടി പിടിച്ചു കിടക്കുന്നുമുണ്ട്. രാത്രിയിൽ മേൽക്കൂരയിലെ ഓടുകൾക്കിടയിലൂടെ കാറ്റുമൂളിക്കൊണ്ട് കടന്നുപോയി. മേൽക്കൂരയിലെ കണ്ണാടി ഓടിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. കാടിൻ്റെയും ഏലത്തോട്ടങ്ങളുടെയും സാമീപ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ മുറി തികച്ചും ഒറ്റപ്പെട്ടതായിരുന്നു. തൻ്റെ നോവലിൻ്റെ ഇതിവൃത്തം മനസ്സിൽ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് ജയഹർഷൻ ഉറങ്ങാൻ കിടന്നു. എന്നാൽ പുലർച്ചെ ഏകദേശം 2 മണിയോടെ അയാൾ ഞെട്ടിയുണർന്നു. പഴയ ജനലഴികൾക്കിടയിലൂടെ ഏലക്കാടുകളെയും മലകളെയും പൊതിഞ്ഞ് കോട നിറഞ്ഞു നിന്നു. നിലാവിൻ്റെ വെളിച്ചം മഞ്ഞുമൂടിയ കുന്നുകളെ നീലമുക്കിയ വെള്ളത്തുണി പുതപ്പിച്ച കാഴ്ചയായി തോന്നിപ്പിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. തൻ്റെ മനസ്സിലെ ആ ചെറിയ കഥയുടെ ആശയം എങ്ങോട്ടോ പോയി മറഞ്ഞിരിക്കുന്നു. പകരം ആയിരക്കണക്കിന് പുതിയ ചിന്തകളും കഥാപാത്രങ്ങളും ആശയങ്ങളും ആ മനസ്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ കൊച്ചുകഥ ഇപ്പോൾ വലിയൊരു നോവലായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു. മുറിയിൽ ആരൊക്കെയോ നിൽക്കുന്നതുപോലെ ജയഹർഷന് തോന്നി. മെഴുകുതിരി വെളിച്ചത്തിൽ നോക്കിയപ്പോൾ മുറി ശൂന്യമാണ്. പക്ഷേ ആ മുറി മുഴുവൻ അദൃശ്യരായ ആളുകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അവർ അയാളോട് മന്ത്രിക്കുകയാണ്. ആ ശൂന്യമായ ഇടം അദൃശ്യമായ അതിഥികളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവർ അയാളുടെ ഭാവനയുടെ വാതിലുകളിൽ ശക്തിയായി മുട്ടിക്കൊണ്ടിരുന്നു. അതൊരു ഭയാനകമായ അനുഭവമായിരുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ, പ്രണയം, പക, പ്രതികാരം, ഭയം, വീര്യം എല്ലാം ശൂന്യമായ മുറിയിൽ അലയടിക്കുന്നതുപോലെ വലിയ ജനക്കൂട്ടങ്ങൾ, യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, പ്രകാശത്തിലേക്ക് നടന്നെടുക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യർ, പലതരം ജീവിതങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഈ ആശയങ്ങളുടെ വേലിയേറ്റത്തിൽ ജയർഷൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥ പൂർണ്ണമായും ഒലിച്ചുപോയി. എഴുതിയെടുക്കാൻ അയാൾ പേനയെടുത്തെങ്കിലും ആശയങ്ങളിലെ മഹാപ്രവാഹത്തെ കടലാസിലാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരു വലിയ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. ഭയത്തോടെ അയാൾ പിന്മാറി. ഒടുവിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ എവിടെ നിന്നോ അതിമനോഹരമായ ഒരു സംഗീതം ഒഴുകിയെത്തുന്നതായി അയാൾക്ക് തോന്നി. ആ സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ ക്ഷീണിതനായ അയാൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് വളരെ വൈകിയാണ് ജയഹർഷൻ ഉണർന്നത്. ഉണർന്നപ്പോൾ രാവിൻ്റെ സംഗീതം അയാളുടെ കാതുകളിൽ മൂളിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചത്? ജയഹർഷന് ഓർമ്മ കിട്ടിയില്ല. അയാൾ അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ പതുക്കെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. താഴെയെത്തിയപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? ആ മുറിയിലിരുന്ന് എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എഴുതിയൊന്നുമില്ല, കുറച്ചു നേരം നന്നായി ഉറങ്ങി ബാല. ഒരു കാര്യം ചോദിക്കട്ടെ? ജയർഷൻ ചോദിച്ചു. ആ മച്ചുംപുറത്ത് എന്തായിരുന്നു ഇത്രയും കാലം സൂക്ഷിച്ചിരുന്നത്? പുസ്തകങ്ങൾ, വെറും പുസ്തകങ്ങൾ, ബാലേന്ദ്രൻ മറുപടിയായി പറഞ്ഞു. എൻ്റെ ശേഖരത്തിലുള്ള 1000 പുസ്തകങ്ങൾ മാസങ്ങളോളം അവിടെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ കേശവൻ ആശാരിയും നല്ല വായനക്കാരനായിരുന്നു. നീ വരുന്നതിന് തൊട്ടു മുമ്പാണ് അതെല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റിയത്. ഇത്രയും കാലം തുറക്കാതെ വച്ചിരുന്നത് കൊണ്ട് ആ പുസ്തകങ്ങളിലെ ആശയങ്ങൾ ശ്വാസം മുട്ടിയിട്ടുണ്ടാവും അല്ലേ ജയ? അയാൾ തമാശയായി പറഞ്ഞു. അതിൽ എന്തൊക്കെ തരം പുസ്തകങ്ങളുണ്ടായിരുന്നു?

0: ജയർഷൻ ഗൗരവത്തോടെ ചോദിച്ചു. നോവലുകൾ, കവിതകൾ, ചരിത്രം, തത്വശാസ്ത്രം, മതം, പിന്നെ സംഗീതത്തെക്കുറിച്ചുള്ള 200-ഓളം പുസ്തകങ്ങളും അതിലുണ്ടായിരുന്നു. എന്താടാ ജയ, വല്ല പ്രശ്നവും? ബാലചന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ജയർഷനെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ എത്തിയപ്പോൾ കണ്ട പ്രസരിപ്പ് അവൻ്റെ മുഖത്തില്ല. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ജയ, എന്നതാടാ സംഭവിച്ചത്? നിനക്കെന്താ പനിയുണ്ടോ? മുഖമാകെ വീർത്തിരിക്കുകയാണല്ലോ. വാ, ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചാൽ എല്ലാം ശരിയാവും. ജയർഷൻ അത്ഭുതത്തോടെ നിശബ്ദനായി ഇരുന്നു പോയി. കഴിഞ്ഞ രാത്രി മുഴുവൻ തന്നോട് മന്ത്രിച്ചു കൊണ്ടിരുന്നത് ആ പുസ്തകങ്ങളിലെ അദൃശ്യരായ കഥാപാത്രങ്ങളും അവരുടെ വികാരങ്ങളുമായിരുന്നുവെന്ന് അയാൾക്കപ്പോൾ ബോധ്യമായി. ഒടുവിൽ വരികൾക്കിടയിലെ ബഹളങ്ങൾ കെട്ടടങ്ങിയപ്പോൾ തന്നെ താരാട്ടുപാടി ഉറക്കിയ ആ സംഗീതം എവിടെ നിന്നാണ് ഒഴുകിയെത്തിയതെന്നും അയാൾക്ക് മനസ്സിലായി. എഴുതാൻ ഒന്നുമില്ല ബാല, എല്ലാ കഥാപാത്രങ്ങളും കഥയും എല്ലാം ദേ ആ മഞ്ഞ് നീങ്ങുന്നതുപോലെ മാഞ്ഞുപോയി. അയാൾ അകലെയുള്ള മഞ്ഞുമൂടിയ മലകളെ നോക്കി ഉറക്കെ പറഞ്ഞു. ബാലന് ആകെ പരിഭ്രമമായി. ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മച്ചുംപുറത്ത് നിന്ന് ആരൊക്കെയോ ചിരിക്കുന്നതും കരയുന്നതും കുട്ടികളുടെ കളികളും കരച്ചിലുകളും ജയർഷൻ മാത്രം കേട്ടു. അയാൾ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. ബാല, ഇനി എനിക്ക് ഒരു വരിയും എഴുതാനാവില്ല.
1: അക്ബർ നേരിമംഗലം, ജോർജ് അരി പ്ലാക്കൽ എന്നിവർ അവതരിപ്പിച്ച കഥകളാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇടുക്കി ജില്ലയിലെ കല്ലാർകോട്ടി അണക്കെട്ട് തുറക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കല്ലാർകോട്ടി അണക്കെട്ട് തുറക്കുന്നതിനാൽ മുതിരപ്പുഴയാർ, പെരിയാർ എന്നിവിടങ്ങളുടെ ഇരുകരയിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം.

ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണം. അത്യാവശ്യം ആവശ്യങ്ങൾക്കൊഴികെ ഇടുക്കിയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിക്കുന്നു. നിലവിൽ ജില്ലയിലുള്ള എല്ലാ വിനോദസഞ്ചാരികളും സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയും അനാവശ്യ യാത്രകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനവും ഒഴിവാക്കുക. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. സമയം 8 മണി കഴിഞ്ഞ് 54:57 അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു.

0: 1992 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തി. മഴക്കെടുതിയിൽ 6 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന 65 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1465 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ പെയ്ത മലയോര മേഖലകളിൽ ജാഗ്രത തുടരാനും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പി എസ് സി ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22 വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 16-ാമത് വാർഷികാഘോഷത്തിന്റെയും എസ് പി സി തൂഫാൻ വാരാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ നടക്കുന്ന എസ് പി സി കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡിന്റെ അഭിവാദ്യം മന്ത്രി സ്വീകരിക്കും. പാലാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 19 നടക്കും. യു ഡി എഫ് നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം എൽ ഡി എഫ് അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളിലൊന്നായ കോമൺ സർവീസ് സെന്ററുകളുടെ 17-ാമത് സംസ്ഥാനതല ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് ഡിജിറ്റൽ സേവന ശൃംഖലയാണ് കോമൺ സർവീസ് സെന്ററുകൾ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ദക്ഷിണ മേഖലാ ദേശീയ ശില്പശാല സമാപിച്ചു. കേരളത്തിൽ കുടുംബശ്രീ സി ഡി എസുകൾ ഉൾപ്പെടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകളുടെയും പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള പുതിയ കർമ്മപദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗം എറണാകുളം ആലുവയിൽ ആരംഭിച്ചു. എ ബി വി പി ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ രഘുരാജ് കിഷോർ തിവാരി, ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി, ദേശീയ സംഘടനാ സെക്രട്ടറി ആശിഷ് ചൌഹാൻ എന്നിവർ ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരനും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ അന്തരിച്ചു. മാധ്യമപ്രവർത്തകൻ, പ്രഭാഷകൻ, സാംസ്കാരിക സംഘാടകൻ എന്നീ നിലകളിൽ 5.5 പതിറ്റാണ്ടിലേറെയായി സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മുലയൂട്ടൽ ബോധവൽക്കരണ സ്റ്റാൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻ ഭാഗിദാരി പ്രചാരണ പരിപാടിയും നാളെ ആരംഭിക്കും. 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. മനസ്സിൽ

0: വിദ്യാർത്ഥി അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ആ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി ആ സെലക്ഷൻ ട്രയലിൽ പരാജയപ്പെടുകയാണ്. തൻ്റെ ഇഷ്ട കായിക ഇനത്തിൽ ആദ്യ ശ്രമത്തിൽ തോൽവി രുചിച്ച ആ 16-കാരൻ പയ്യൻ പിന്നീട് ഇന്ത്യൻ ബോക്സിംഗ് ടീമിൻ്റെ പരിശീലകനായി മാറി എന്നതാണ് ചരിത്രം. ആ വിദ്യാർത്ഥി ഇന്ന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലയിലെ സ്പോർട്സ് ഓഫീസറാണ്. അതെ, കേരളത്തിൽ ആദ്യമായി ബോക്സിംഗ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം കായിക ലോകത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഡോക്ടർ ബിജിലാൽ സി വി. സർ, സ്വാഗതം.
1: നമസ്കാരം.
0: ഏതൊരു കായിക താരത്തിൻ്റെയും കായിക ജീവിതത്തിൻ്റെ തുടക്കം അത്ര സുഗമമായിരിക്കില്ല. പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ ഈ കടന്നു വന്ന വഴികൾ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതുതന്നെയാണ്, ബിജിലാൽ സർ, ബോക്സിങ്ങിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്?
1: ഞാൻ ആക്ച്വലി കൊല്ലം എസ് എൻ കോളേജിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്തെല്ലാം ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. കൊല്ലം എസ് എൻ കോളേജിൻ്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം കൊല്ലം ജില്ലാ ടീമിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ എന്നെ ആക്ച്വലി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വേറെ ഈ കോളേജ് അല്ലാതെ വേറൊരു ഗെയിമും കളിക്കാൻ പറ്റുന്നില്ല, കോളേജിലെ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളി കാണാനായിട്ട് കൊല്ലത്ത് QSC എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്, അവിടെ പോയി കാണുമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പം അവിടെ തങ്കപ്പസാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറി എന്നുണ്ടായിരുന്നു, പഴയ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം അവിടെ വന്ന് ജൂനിയർ ബോക്സിംഗ് ടീം സെലക്ഷൻ നടത്തുവാണ്, നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം അന്നടുത്ത ഒരു ക്രൈസിൽ, ബോക്സിംഗ് എന്ന് കേട്ടപ്പോൾ ഒരു ക്രൈസിൽ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാറേ, ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ഡയറക്റ്റായിട്ട് ഇറങ്ങുവാണ്. പക്ഷെ എൻ്റെ ഫാമിലി തന്നെ എൻ്റെ കൊച്ചച്ഛൻ, അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ ബോക്സിംഗ് കോച്ചാണ്. പക്ഷെ ആ ഒരു പരിചയമാണ് എനിക്ക് ആകെ ഉള്ളായിരുന്നു, ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ പോയി ഇറങ്ങി, ഞാൻ ദയനീയമായിട്ട് തോക്കുവാണ്, നല്ല ഇടി കിട്ടി തോക്കുവാണ്. അപ്പോൾ എനിക്കൊരു വാശിയായി. ഞാൻ എൻ്റെ കൊച്ചച്ഛനായ ചന്ദ്രലാൽ സാർ, അദ്ദേഹം ദ്രോണാചാര്യ അവാർഡിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാനായിട്ട് ചേരുവാണ്. പിന്നെ ഒരു സീരിയസ് ആയിട്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും സ്റ്റേറ്റ് ചാമ്പ്യൻ ആയതും. 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, നാഷണൽ ലെവലിൽ ക്വാർട്ടർ ഫൈനലിൽ വരെ വന്നിട്ട്.
0: അപ്പോൾ അത് തന്നെയാണ് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. അപ്പോൾ ബോക്സിംഗ് റിങ്ങിൽ സ്വന്തം സഹോദരന്റെ മകൻ എന്ന പരിഗണന ചന്ദ്രലാൽ സാറിന് എന്നൊന്നും ഉണ്ടായിരുന്നു?
1: ഒരിക്കലും ഇല്ല. കോച്ചിങ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് മേടിച്ചൊരു ട്രെയിനി ആയിരുന്നു ഞാൻ. കാര്യം അടുത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ അടിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുകൊണ്ട് കൂടുതൽ പണിഷ്മെന്റ് എനിക്കായിരുന്നു അത്. പക്ഷെ അതെനിക്ക് പിൽക്കാലത്ത് നല്ലതായി, അത്രയും ഞാൻ ആടായിട്ട് ട്രെയിൻ ചെയ്യാൻ.
0: അദ്ദേഹം പൊതുവെ എങ്ങനെ കാർക്കശ്യക്കാരനാണ്?
1: ഭയങ്കര കാർക്കശ്യക്കാരനാണ്.
0: അപ്പോൾ അതിന്റെ ആ ഒരു പരിശീലന കാലയളവിൽ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചാൽ എന്തായിരിക്കും? കാരണം തുടക്കമാണ്, ഈ പറഞ്ഞ പോലെ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അറിയാവുന്ന ആളാണ്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കർക്കശക്കാരനാണ്. അപ്പൊ അത്തരം അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: ഞാൻ ആക്ച്വലി ഞാൻ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് അന്ന് പഴയ സമയമാണ്, ഏതാണ്ട് 80-കൾ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ബസ്സുകൾ കുറവാണ്. ബസ് പിടിച്ച് രാവിലെ 6:30 എനിക്ക് കൊല്ലത്തെത്തണം. കൊല്ലത്ത് ഇൻഫന്റ് ജീസസിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പം ഒരു 5 മിനിറ്റ് ഒക്കെ താമസിച്ചായിരിക്കും ചിലപ്പം ബസ് ലേറ്റായി പോയാലും. മിനിമം ഒരു 20-25 റൗണ്ട് എക്സ്ട്രാ ഓടേണ്ടി വരും. സാധാരണ ഇത് പുള്ളിക്കാർക്കും അറിയാം ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരുന്നതാണ്. പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രിയെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് വെളുപ്പിനെ വെരി ഫസ്റ്റ് ബസ്സിൽ തന്നെ പോയി ആ സമയത്തിന് മുമ്പ് എത്തും. അത് നമ്മുടെ ഭാവിയിലേക്ക് നല്ലതായി, നമ്മുടെ ആ പഞ്ച്വാലിറ്റി കിട്ടാനും എടുക്കാനും ഒക്കെ. ആ ഒരു ഡിസിപ്ലിൻഡ് കോച്ചിങ്ങിന്റെ ഒരു ഗുണം അവിടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നല്ലതായി വന്നിട്ടുണ്ട്. പിന്നെ
0: ചന്ദ്രലാൽ സാറിന്റെ ശിക്ഷണത്തിൽ നിന്ന് തുടങ്ങി ജില്ലാ, സ്റ്റേറ്റ്, അങ്ങനെ പല പല മേഖലകളിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ ബോക്സിംഗിൽ സാറിന്റെ നേട്ടങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഞാൻ പൂനെ നാഷണൽ ഗെയിംസിൽ ക്വാർട്ടർ ഫൈനലിൽ ഡി അവിനാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ബോക്സർ ഉണ്ടായിരുന്നു. അതേതുമായിട്ട് ജയിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷൻ, മീൻസ് നാഷണൽ ഗെയിംസിൽ നമ്മൾ മെഡൽ വരുവാണ്, അടുത്തത് സെമിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലെ ലാസ്റ്റ് സെക്കൻഡിൽ ഞാൻ ഇടി കൊണ്ട് താഴെ വീഴുക ചെയ്തു. അതുവരെ പോയിന്റ്സ് ഞാൻ ലീഡ് ചെയ്ത് നിന്നിട്ട്, അത് പക്ഷെ ഒരു മറക്കാൻ വയ്യാത്തൊരിതാണ്. എൻ്റെ മെഡലാണ് അവിടെ പോയത്. അത് ബിക്കോസ് ഓഫ് ഓവർ എക്സൈറ്റ്മെന്റ്, മീൻസ് നമ്മൾ ഓവർ കോൺഫിഡൻസ് തന്നെ വേണേ പറയാം, ജയിച്ചു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അങ്ങനത്തെ സംഭവം നടന്നത്. അതായിരുന്നു എനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവം. പിന്നെ ഞാൻ ഇന്റർനാഷണൽ കോച്ചായിരുന്നു, മീൻസ് ഇന്ത്യൻ ടീമുമായിട്ട് ബാക്കുവിൽ അൽഗറോ കപ്പിൽ വെച്ചിട്ട് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ടീം, ഇന്ത്യൻ ടീം വെളിയിൽ പോയി കഴിയുമ്പം ഗോൾഡ് വന്നാൽ മാത്രമേ നമ്മുടെ നാഷണൽ ആന്തം അവിടെ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സിൽവർ വന്നു, ഗോൾഡ് വന്നില്ല. ലാസ്റ്റ് ബൗട്ടാണ് നമ്മുടെ. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പൊസിഷനും വരും, ഓവറോൾ സെക്കൻഡ് പൊസിഷനും വരും, നമ്മുടെ നാഷണൽ ആന്തം അവിടെ. അപ്പം ആ ലാസ്റ്റ് ബൗട്ട് നമ്മുടെ ഒരു പയ്യൻ അവിടെ ജയിക്കുകയും ഗോൾഡ് വരികയും ചെയ്തപ്പോൾ നമുക്ക് ആ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം അവിടെ തുറന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് മറക്കാൻ വയ്യ പറ്റാത്ത ഒരു കാര്യമാണ്.
0: ബോക്സിംഗ് താരം എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്?
1: ഞാൻ 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ബാൻഡം വെയിറ്റ് ആയിരുന്നു അന്ന്. ബാൻഡം വെയിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം സൗത്ത് സോൺ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ ലെവലിൽ ക്വാർട്ടർ ഫൈനൽ വരെയാണ് വന്നിട്ടുള്ളത്.
0: ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ബോക്സിംഗ് താരങ്ങൾ

0: ഒക്കെ പരിചയപ്പെടാറുണ്ട്, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള. അത് ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയാം.
1: വളരെയധികം. വിജേന്ദർ സിംഗ് നമ്മുടെ എക്കാലത്തെ മികച്ച ഒരു ബോക്സറാണ്. വിജേന്ദർ സിംഗിൻ്റെ പഞ്ചിങ് പാഡ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, മീൻസ് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്. മെരികോമുമായിട്ട് പ്രാക്ടീസ് പൂനെയിൽ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നിരുന്നു. ആ സമയത്ത് മെരികോമിനെയും കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
0: അവരായിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ എങ്ങനെയാണ്?
1: ആ അത്യാവശ്യം കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളതല്ല, അത് അവിടെ ടച്ച് വരുന്നില്ലല്ലോ, എപ്പോഴും കാണുമ്പോഴും വന്ന് വലിയ
0: എന്നാലും അതിനകത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ?
1: അമിത് പംഗൽ, അമിത് പംഗൽ എന്ന് പറഞ്ഞിട്ട് വേൾഡ് നമ്പർ വൺ ബോക്സറായിരുന്നു ഇന്ത്യയുടെ. എൻ്റെ ക്യാമ്പിൽ അന്ന് ജൂനിയറായിരുന്നു, ജൂനിയർ ക്യാമ്പിലുണ്ടായിരുന്നതാണ്. വളരെ സൗഹൃദം, ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും.
0: സാറ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു, ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു, യൂത്ത് ടീമിന്റെ പരിശീലകനായിരുന്നു. പരിശീലകനം എന്നുള്ള ഒരു നിലയ്ക്ക് സാറിന്റെ അനുഭവം എന്തൊക്കെയാണ്?
1: അത് ആക്ച്വലി ഞാൻ 2014-15 ആ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ടീമുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരുന്നത്. അപ്പം മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ കോച്ചസാണ് ബോയ്സ് ടീമിൽ കൂടുതലും ഉള്ളത്. അപ്പം എൻഡ്യൂറൻസ് പാക്ഡ് ട്രെയിനിങ് ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ അന്നത്തെ സീനിയർ കോച്ചസ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പം ഇന്ത്യൻ മെയിൻ ടീം അന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് യൂത്ത് ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് ടീമിൻ്റെ ഫുൾ ചാർജ് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി ആ കുറച്ച് കാലത്തിൽ. ആ സമയം വന്ന് എൻ്റെ ഈ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ എൻട്രൻസ് പാക്ടിൽ നിന്ന് സ്പെസിഫൈ ബോക്സിങ്ങിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഞാൻ അഡോപ്റ്റ് ചെയ്യും, അതിൽ ആ നല്ല റിസൾട്ട് കാണുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വെരി ഫസ്റ്റ് ടീം തന്നെ ഞാൻ പോയത് ചീഫ് കോച്ചായിട്ടാണ്. അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ആക്ച്വലി അന്നത്തെ ഫെഡറേഷൻ എനിക്ക് തന്നിരുന്നു.
0: പരിശീലകൻ എന്നുള്ളൊരു ഇതിനോടൊപ്പം തന്നെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്.
1: അതെ.
0: അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത ശേഷം സാറിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
1: ഞാൻ 2.5 വർഷമായി ഇപ്പം ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്. ഞാൻ അവിടെ ചാർജ് എടുത്ത സമയത്ത് അലക്സ് വർഗീസ് സാറാണ് അവിടുത്തെ കളക്ടർ. അദ്ദേഹം വന്നതിന് ശേഷം സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്, കൊല്ലംകാരനാണ്. സാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ സാറിൻ്റെ ഐഡിയയിൽ നിന്നും നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെയും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ച് കണ്ടുപിടിച്ചാണ് വേനൽപ്പാടം പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അത് സാറിൻ്റെ തന്നെ സമർപ്പമായിട്ട് ഒരു CSR ഫണ്ട്, ഒരു ബാങ്കിൻ്റെ CSR ഫണ്ട് ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് ഫണ്ടും ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലുള്ള എവിടൊക്കെ സമ്മർ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, മീൻ വെക്കേഷൻ ക്യാമ്പുകൾ നടക്കുന്നു, ഇവരെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ ധനസഹായവും എക്വിപ്മെൻറ്റ്സും ട്രെയിനേഴ്സിന് എന്തെങ്കിലും ഒരു എമൗണ്ടും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. ഭയങ്കര വിജയമായിരുന്നു, നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ നടത്തുകയുണ്ടായി, അതും ഭയങ്കര പാർട്ടിസിപ്പൻ്റായിരുന്നു. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന കുട്ടികൾക്കും കളിക്കാനായിട്ട് വരും, ആ കളിക്കാനുള്ള ഒരു എന്തുസിയാസം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ലഹരിയിലോട്ട് പോകത്തില്ല. അവർക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓവറാൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു.
0: കുട്ടികളുടെ കാര്യം സാർ പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റിൽ യുവാക്കളൊക്കെ എങ്ങനെയാണ് ഈ ബോക്സിങ്ങിലേക്ക് ആ ജില്ലയിൽ കടന്നു വരാൻ എങ്ങനെയാണ്?
1: അത് ഇപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു, അതിനുശേഷം ഭയങ്കര ബോക്സിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു പിന്നെ ആലപ്പുഴ ജില്ലയിൽ MD സ്കൂളുണ്ട്, ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് നമ്മളിപ്പം ബോക്സിങ് പ്രാക്ടീസ് നടക്കുന്നത്. അവിടെ 10-20 കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: കേരളത്തിൽ ആദ്യമായിട്ടാണ് ബോക്സിങ് വിഷയത്തിൽ ഒരാൾ ഒരു ഡോക്ടറേറ്റ് നേടുന്നത്. അപ്പോൾ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് സാറിനെ അതിന് സഹായിച്ചിട്ടുള്ളത്?
1: ഞാൻ തിരുവള്ളുവർ യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അത് 2015 ഞാൻ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ തുടങ്ങുന്നത്. പക്ഷെ 15 ശേഷം 18 ആയപ്പോഴത്തേക്ക് എൻ്റെ ഗൈഡ് മരണപ്പെട്ടുപോവുകയുണ്ടായി ആക്സിഡൻ്റലി. അപ്പം അതിനുശേഷം കുറേ പുതിയ ഗൈഡിനെ കണ്ടുപിടിച്ചു. ഡോക്ടർ അമൽദാസ് സാറായിരുന്നു അന്നത്തെ ഗൈഡ്. അതിനുശേഷം പിന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുത്തലക്കുവൻ സാറായിരുന്നു പിന്നെ ഒരു ഗൈഡിനെ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ കോവിഡിൻ്റെ ആ ഒരു എക്സംപ്ഷനുമൊക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ GV രാജ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് ഞാൻ സബ്ജക്റ്റായിട്ട് എടുത്തത്. ബോക്സിങ്ങിലെ സ്ട്രെങ്ത് കണ്ടീഷനിങ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും വേറെ ആരും അതിനൊരു സബ്ജക്റ്റ് എടുത്തിട്ടില്ല. നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മുടെ സ്റ്റഡീസിൽ തന്നെ തെളിഞ്ഞതാണ്.
0: അപ്പൊ ഈ സ്പോർട്സ് ഓഫീസർ, പരിശീലകൻ, ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഒരുപാട് വർക്കുകളും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയും എഴുത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ഒരുപോലെ കൊണ്ടുപോയി?
1: അത് ഒത്തിരി ലീവ് എടുക്കേണ്ടി വന്നു. അത് മാത്രമല്ല, എല്ലാ സാറ്റർഡേ, മിക്ക സാറ്റർഡേ സൺഡേസും ഞാൻ ഇവിടുന്ന് അങ്ങ് ചിദംബരം പോവും, വൈകുന്നേരത്തെ ട്രെയിനിൽ അങ്ങ് പോവും, 2 ദിവസം അവിടെ ആയിരിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 2.5-3 വർഷത്തോളം ഫുൾ ഭയങ്കരമായിട്ട് മെനക്കെട്ടതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്.
0: അപ്പം നമ്മൾ പൊതുവെ ഈ അൺസങ് ഹീറോസ് എന്ന് പൊതുവെ പറയുന്നുണ്ട് ഈ സ്പോർട്സിലൊക്കെ, പല മേഖലകളിലും പറയും. നമുക്കിപ്പോൾ അങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ, കല്ലുവാതുക്കൽ എന്നുള്ളൊരു ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബോക്സിംഗ് എന്ന കായികത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഗ്രാമവും ജനങ്ങളും കേരളത്തിൽ വേറെ

0: യും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ബോക്സിങ്ങും കല്ലുവാതുക്കൽ ഗ്രാമവും തമ്മിൽ എത്രത്തോളം ആത്മബന്ധമുണ്ട്?
1: ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായി അവിടെ റെഗുലറായിട്ട് വെക്കേഷൻ പ്രാക്ടീസ് ബോക്സിങ് നടക്കുന്നുണ്ട്. ഏകദേശം 100 കുട്ടികളും എല്ലാം പല ഗവൺമെൻറ് സർവീസിലായാലും മിലിറ്ററിയിലായാലും എല്ലാം ജോലി നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ബോക്സിങ് കൾച്ചർ അവിടെ ഉണ്ട്. അവിടുത്തെ തന്നെ നാഷണൽ മെഡലിസ്റ്റ് ഉണ്ട്, വേറെ ഇൻ്റർനാഷണൽ കോച്ചസ് ഉണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ തന്നെ. ഇപ്പം കല്ലുവാതുക്കൽ ആരും പോയി ബോക്സിങ് എന്താണ് പറയണ്ട, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ബോക്സിങ്ങിലേക്ക് വരുന്ന ഒരു രീതിയിൽ ആ ഗ്രാമം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് അവർക്ക് കുട്ടികൾക്കെല്ലാം, 5 പൈസ ആരുടെയും മേടിച്ചിട്ടല്ല, 25 വർഷമായിട്ടും റിഫ്രഷ്മെൻ്റ് കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അത് പഴയ താരങ്ങൾ തന്നെയാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെയാണ് ഈ റിഫ്രഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതും ഒക്കെ.
0: അത് പറയുമ്പോഴും ഈ ജനങ്ങളുടെയൊക്കെ സഹകരണം ഏത് രീതിയിലാണ്?
1: നല്ല നല്ല രീതിയിലാണ്. കാര്യം ഈ ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ അബ്യൂസ് ആണ്, ഡ്രഗ് അബ്യൂസ് അതൊക്കെയാണ്. അപ്പോൾ അതിൽ പോകാതെ കുട്ടികളെ ഇഞ്ചക്ട് ദ സ്പോർട്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുപോകുന്നത്.
0: അപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് സഹകരിക്കും, കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഭാവന ചെയ്യാനൊക്കെ കഴിയും. കാരണം നമുക്ക് എപ്പോഴും സർക്കാരിൻ്റെ ഫണ്ടൊന്നും കിട്ടണം എന്നുള്ളത് ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നാട്ടുകാരെ എങ്ങനെയാണ് സഹായിക്കുന്നത്?
1: സർക്കാരിൻ്റെ 5 ഒരു ഫണ്ടും വാങ്ങിക്കൊണ്ടല്ല നമ്മൾ ഈ ഇത്രയും കാലവും അവിടെ ഈ റിഫ്രഷ്മെൻറ്റും എല്ലാം കൊടുക്കുന്നത്. ഓരോ വീട്ടുകാരാണ്, കുട്ടികളുടെ വീട്ടുകാരാണ് ഓരോ ദിവസവും സ്പോൺസർ ചെയ്ത് ഈ റിഫ്രഷ്മെൻറ്റ്, മുട്ട, പാൽ, ഏത്തയ്ക്ക അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഒരു മുൻകൈ എടുത്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളത് നടത്തിയില്ല. നടക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ട് പുതുതായിട്ടൊരു പണി നടക്കാനായിട്ട് ഇളക്കിയിട്ടേക്കും, അതുകൊണ്ട് നടത്തിയില്ല. പക്ഷെ എത്ര കോൾസ് ആയിരുന്നു എന്നറിയോ, കുട്ടികളുടെ പേരൻസും അവരും എല്ലാം അവരുടെ റിലേറ്റീവ്സും എല്ലാം വിളിക്കും, സാറേ എപ്പോഴാണ് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളെ വിടാനായിട്ട്. പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം നടത്തി. ഇപ്പം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകും.
0: കൂടുതൽ കുട്ടികളും യുവാക്കളും ഒക്കെ ഇപ്പോഴും കടന്നു വരുന്നുണ്ടോ കല്ലുവാതുക്കൽ? ഈ
1: കല്ലുവാതുക്കൽ മാത്രമല്ല, നമ്മുടെ കേരളം മൊത്തത്തിലെടുക്കുവാണെങ്കിൽ ബോക്സിംഗ് ഒരു മാൻലി സ്പോർട്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇടി എന്ന് പറഞ്ഞാൽ ക്രേസാണ്.
2: ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകനും കേരള സ്പോർട്സ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറുമായ ഡോക്ടർ ബിജിലാൽ സി വിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

സ്പൈസ് എഫ് എം സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡും. കനത്ത മഴയും കുളിരുമുള്ള ഈ രാത്രിയിൽ കുളിരിൽ തുടങ്ങുന്ന ചില പാട്ടുകൾ കേട്ടാലോ? എല്ലാ ജില്ലകളിലും കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മൂസ് ആൻഡ് ക്യാറ്റ് എന്ന ചിത്രത്തിലേതാണ് ആദ്യ ഗാനം. സുദീപ് കുമാറും സുജാതയും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ ചിട്ടപ്പെടുത്തി ഔസേപ്പച്ചൻ ഈണം നൽകി.

ഇനി കേൾക്കാം ദർശൻ രാമൻ എഴുതിയ ഗാനം. യേശുദാസ് ആലപിച്ചിരിക്കുന്നു കിളിക്കൊഞ്ചൽ എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനത്തിന് ഈണം നൽകിയത് ബിജു തിരുമല.

അടിവാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം.

അടുത്ത ഗാനം ചിത്രയുടെ ശബ്ദത്തിൽ. ഈ കൈകളിൽ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. എ ജെ ജോസഫ് സംഗീതം നൽകിയ ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കെ ജയകുമാർ.

കുളിർ എന്ന വാക്കിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി കേൾക്കാം ഡൽഹി റിലേ.

0: സമയം 10 മണി. ക്ഷമിക്കണം, സമയം 11 മണി.
1: ആകാശവാണി.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. വിഷുക്കണി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം.